0: വചനങ്ങളിലൂടെ അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. Qatar's favorite radio station.

91.7 FM. 91.7 FM.

ഗുഡ് മോർണിംഗ്. റേഡിയോ സുനുവാണ് കേൾക്കുന്നത്. കൂടിയെത്തിയത് ഞാൻ ചച്ചു. എല്ലാവർക്കും നല്ലൊരു ദിവസം തന്നെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മോർണിംഗ് ആണിത്. അപ്പൊ ഈ ഒരു പ്രഭാതം, അതായത് നല്ല സുന്ദരമായിട്ടുള്ള ഒരു പ്രഭാതം, നമ്മളിതൊന്നും മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഓരോ സമയവും ഓരോ നിമിഷവും കടന്നു പോകുമ്പോൾ ഓർക്കേണ്ടത് ഇതൊന്നും തന്നെ നമുക്ക് തിരിച്ചു കിട്ടുന്നതല്ല. അതുകൊണ്ട് മാക്സിമം ഓരോ നിമിഷവും യൂട്ടിലൈസ് ചെയ്യുക, അല്ലാതെ ലേസി ആയിട്ട് കിടന്നുറങ്ങുക, അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് കരുതി കാര്യങ്ങൾ മാറ്റിവെക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലാതെ വളരെ ലാഘവത്തോടുകൂടി കാണുക. ഇതെല്ലാം നമ്മൾ നമ്മളോട് തന്നെ ചെയ്യുന്ന വല്ലാത്ത തെറ്റുകളാണ്. നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ, നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് വിചാരിക്കേണ്ടത്. അല്ലാതെ ഇതെല്ലാം ചെയ്തിട്ട് അയ്യോ എനിക്ക് എൻ്റെ ജീവിതം ഞാൻ വിചാരിക്കുന്നത് പോലെ പോണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുകാര് നമ്മൾ തന്നെയാണ്. ഇത് കൂടാതെ നമ്മളിൽ പലരും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഓർക്കില്ല ഇത് ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്. ചിലത് അറിഞ്ഞുകൊണ്ട് ചെയ്യാറുണ്ട്, എന്നാലും നമ്മൾ അറിയാതെ ചെയ്യുന്ന ചില തെറ്റുകളുണ്ട്. പ്രധാനമായിട്ട് മൂന്ന് തെറ്റുകൾ. അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയേ പറ്റൂ. അപ്പൊ അതെന്തൊക്കെയാണെന്നൊക്കെ വിശദമായിട്ട് പറയാം. നല്ല പാട്ടുകൾക്കായി സ്റ്റേ ട്യൂൺഡ്.

റേഡിയോ സുനുവാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് ഞാൻ ചച്ചു. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന തെറ്റുകളുണ്ട്, നമ്മൾ അറിയാതെ ചെയ്യുന്ന തെറ്റുകളുണ്ട്. അറിയാതെ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ പിന്നീട് നമ്മളത് തിരിച്ചറിയല്ലോ, അയ്യോ ഞാൻ അന്ന് അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാണെങ്കിൽ നമ്മൾക്കത് തിരുത്താനുള്ള അവസരവും ഉണ്ടാകും. ആ അവസരമാണ് നമ്മൾ ശരിക്കും ഉപയോഗിക്കേണ്ടത്, അല്ലാതെ അങ്ങോട്ട് പോക്കട്ടെ അങ്ങനെ വിചാരിച്ച് നമ്മൾ നടക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ ജീവിതത്തിൽ മൂന്ന് തെറ്റുകൾ മാക്സിമം ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അതിൽ ഒരു കാര്യം ഇതാണ്, നമ്മുടെ ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ട്, എല്ലാവരെയും ഒന്നിപ്പോ ചൂഴ്ന്നു നോക്കിയിട്ട് ഇവരെങ്ങനെയാണെന്നൊന്നും പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. എന്നാൽ കൂടി നമ്മൾ ഇവരെ തിരിച്ചറിയാനായിട്ട് ചെറിയൊരു ശ്രമമെങ്കിലും നടത്തണം. എന്നിട്ട് എന്തെങ്കിലും ഒരു ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഇവർ നമ്മളുടെ അടുത്തേക്ക് വരുന്നത്, അല്ലാതെ ആത്മാർത്ഥ ബന്ധം സൗഹൃദമാണെങ്കിലും എന്താണെങ്കിലും അങ്ങനെയാണോ നമ്മളുടെ അടുത്ത് വരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയാനുള്ള ഒരു വിവേക ബുദ്ധി, വിവേചന ബുദ്ധി അത് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പൊ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്ന ആൾക്കാരെ ജീവിതത്തിൽ ചേർത്ത് നിർത്തുന്നതാണ് നമ്മൾ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. അവരെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇനി രണ്ടാമത്തെ തെറ്റ് പറയാം. കേട്ടോണ്ടേയിരിക്കുക, ഇത് റേഡിയോ സുനോ.

ജീവിതത്തിൽ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ തെറ്റുകൾ ചെയ്യുന്നുണ്ടോ? ഉണ്ടായിരിക്കും അല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്, കൂടെയുള്ളത് ഞാൻ ചച്ചു. ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളുടെ അടുത്ത് പെരുമാറുന്നവരെ നമ്മൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തണം. മാറ്റി നിർത്തിയിട്ടില്ലെങ്കിൽ അതിനായിട്ടുള്ള ഒരുപാട് ദൂഷ്യഫലങ്ങൾ നമുക്ക് ഉണ്ടാകും. അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ് കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ മറ്റൊരു തെറ്റ് ചെയ്യുന്നുണ്ട്. ആളും തരവും നോക്കാതെ നമ്മളെല്ലാവരോടും ഭയങ്കര സ്നേഹത്തോടുകൂടി സത്യസന്ധമായിട്ട് അങ്ങോട്ട് പെരുമാറിക്കളയും. പിന്നെയാണ് നമുക്ക് പണി കിട്ടുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നുന്നത്. ആളും തരവും നോക്കി മാത്രമേ നമ്മൾ പെരുമാറാവൂ സംസാരിക്കാവൂ എന്നൊക്കെ പറയാറില്ലേ. എല്ലാവർക്കും ഒരേ മനസ്സായിരിക്കണം എന്നില്ല. ചിലർക്ക് നല്ല മനസ്സായിരിക്കും, നമ്മുടെ ഉയർച്ച കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ചിലരങ്ങനെയല്ല. മാക്സിമം നമ്മളെ തളർത്താൻ അല്ലെങ്കിൽ നമ്മുടെ താഴ്ചയിൽ സന്തോഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാകും. ഈ രണ്ട് കൂട്ടരെയും ഒരുപോലെ കണ്ടിട്ട് ഒരുപോലെ പെരുമാറിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ആളും തരവും നോക്കാതെ എല്ലാവരോടും ഒരുപോലെ കയറി പെരുമാറാനായിട്ട് പാടില്ല. ഓരോരുത്തരെയും അറിഞ്ഞുകൊണ്ട് അവരെങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മൾ നമ്മുടെ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതാണ് നമ്മൾ ചെയ്യുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയൊരു തെറ്റ് കേട്ടോ. ആളും തരവും നോക്കാതെ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്ന ആ സ്വഭാവം ഒരു തെറ്റ് തന്നെയാണ്. തിരുത്തിക്കോളൂ. കേട്ടുകൊണ്ടേ ഇരിക്കുക, ഇത് റേഡിയോ സുനോ.

മോർണിംഗ് ആണിത്. അപ്പൊ കേട്ടോണ്ടിരിക്കുന്ന റേഡിയോ സുനുവാണ് കൂടെയുള്ളത് ഞാൻ ചച്ചു. ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചില തെറ്റുകളൊക്കെ ചെയ്തു പോകുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു തെറ്റെന്ന് പറയുന്നത് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നമ്മളെ സമീപിക്കുന്നവരെ തിരിച്ചറിയാതെ പോകുന്നതാണ്. കാരണം നമുക്ക് ബുദ്ധിയില്ലേ, നമ്മൾ അതൊക്കെ ഉപയോഗിക്കണമല്ലോ. രണ്ടാമത്തെ തെറ്റെന്ന് പറയുന്നത് ആളും തരവും നോക്കാതെ നമ്മൾ എല്ലാവരോടും ഒരുപോലെ പെരുമാറുന്നതാണ്. അത് നമുക്ക് നല്ല പണികൾ വാങ്ങി തരാറുണ്ട്. ഇനി മറ്റൊരു തെറ്റ് നമ്മൾ ചെയ്യണം എന്താണെന്ന്

വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലരോടൊക്കെ നല്ല സ്നേഹം ഉണ്ടാകും. നമ്മൾ അവരെ ഇങ്ങനെ ഘോരം ഘോരമായിട്ട് സ്നേഹിക്കും, എന്നിട്ട് വാശി പിടിക്കും അവരും നമ്മൾ അതേപോലെ സ്നേഹിക്കണം എന്ന്. അല്ലെങ്കിൽ നമ്മൾക്ക് തോന്നും അവരും നമ്മൾ അതേപോലെ സ്നേഹിക്കുന്നുണ്ടെന്ന്. അതാണ് നമ്മൾ ജീവിതത്തിൽ ചെയ്യുന്ന മൂന്നാമത്തെ തെറ്റ്. കാരണം ആരെ സ്നേഹിക്കണം, ആരോടടുത്ത് പെരുമാറണം എന്നുള്ളത് ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനങ്ങളാണ്, ഇഷ്ടങ്ങളാണ്. അപ്പൊ നമ്മൾക്ക് ഒരാളോട് സ്നേഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു താല്പര്യം, അതുപോലെ മറ്റുള്ളവർക്കും താല്പര്യം ഉണ്ടാകും. അപ്പൊ അവർക്ക് ചിലപ്പോൾ നമ്മളോട് അടുപ്പുണ്ടാവണം എന്നില്ല, നമ്മളതിന് വാശി പിടിക്കാനായിട്ട് പാടില്ല. വാശി പിടിക്കുമ്പോഴാണ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അതാണ് നമ്മൾ ചെയ്യുന്ന മറ്റൊരു തെറ്റ്. അപ്പൊ ഇതെല്ലാം തന്നെ തിരുത്തി കഴിഞ്ഞാൽ തന്നെ വലിയ സമാധാനക്കേടില്ലാതെ നല്ല രീതിയിൽ മനസമാധാനത്തോടെ മുന്നോട്ട് പോകാനായിട്ട് പറ്റും. കാരണം ഇതെല്ലാം തന്നെ നമ്മുടെ ഒരു 100ൽ 85% മനസമാധാനക്കേടും നമ്മൾ തന്നെ ഉണ്ടാക്കുന്നതാ. സോ ഇതെല്ലാം മാറ്റി വെച്ചോളൂ, എന്നിട്ട് നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, സ്റ്റേ ട്യൂൻഡ്.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari,
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ഒരു പുതിയ ദിവസമാണ്. ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി തന്നെ ഈ ഒരു ഡേ നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അല്ലേ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആണ്. ഇന്ന് June 15 തിങ്കളാഴ്ച ദിവസമാണ് കേട്ടോ. എല്ലാവർക്കും ആദ്യം തന്നെ വളരെ വളരെ നല്ലൊരു ദിവസം സ്നേഹത്തോടുകൂടി വിഷ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയുള്ള ദിവസങ്ങളിലേക്ക് നമ്മൾ ഫുട്ബോൾ വിശേഷങ്ങളും കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സും ഒക്കെ അറിഞ്ഞായിരിക്കും മുന്നോട്ട് പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഒരുപാട് അപ്ഡേറ്റ്സിലേക്കൊക്കെ വരാനായിട്ടുണ്ട്. അതുപോലെ തന്നെ പല, ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്പോർട്സ് എന്ന് പറയുന്നത് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കും. നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരും, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ. അങ്ങനെയുള്ള ഒരു ചെറിയ ഒരു തോട്ടാണ് ഇന്ന് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. പലപ്പോഴും പല ടീമുകളൊക്കെ വർഷങ്ങളോളം പരാജയപ്പെട്ട് പിന്നീട് അവർ ചാമ്പ്യന്മാരാകുന്ന സിറ്റുവേഷൻ പല ഗെയിമിലും അല്ലെങ്കിൽ പല മത്സരങ്ങളിലും നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിലേക്ക് അതിനെക്കുറിച്ചൊന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു മോശം തുടക്കം നിങ്ങളുടെ അവസാനത്തെ നിർണ്ണയിക്കില്ല. തിരിച്ചു വരാനുള്ള ശ്രമമാണ് യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് അല്ലേ. ഒരു മോശം തുടക്കം ഉണ്ടായി എന്ന് പറഞ്ഞിട്ട് അത് നമ്മളുടെ ഒരു എൻഡൊന്നും അല്ല. നമ്മൾ തിരിച്ചു വരാനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലൈഫിൽ എന്തെങ്കിലും പരാജയങ്ങളോ കാര്യങ്ങളോ ഒക്കെ സംഭവിക്കുക, അത് സ്വാഭാവികമായിട്ട് ഉണ്ടാവുന്ന കാര്യമാണല്ലേ. പക്ഷേ എങ്കിൽ പോലും തിരിച്ചു വരാനായിട്ട് നമ്മൾ യഥാർത്ഥമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക, യഥാർത്ഥ ശക്തിയോടുകൂടി നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള ആ ഒരു ചെറിയ തോട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ നമ്മൾ ഒരുമിച്ച് ഇതാ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. വെള്ളം സിനിമയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആണ്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾക്കായിട്ട് ഞാനിവിടെ വെയിറ്റിംഗ് ആണ്. 5000 009 17 എന്ന നമ്പറിലേക്ക്.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: This is Morning Safari. Morning Safari. Morning Safari. Morning Safari.
4: Malabar Golden Diamonds Morning Safari.
5: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
6: ഇൻ അസോസിയേഷൻ വിത്ത്
7: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
8: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel.

പ്രജ മൂവിയിലെ പാട്ടാണ് നമ്മൾ ഇതാ കേട്ട് കഴിഞ്ഞത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ കേട്ടു പോകുന്നു. ഞെന്നിസ നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല മെസ്സേജുകൾ ഇതാ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അപ്പം ഞാൻ നേരെ മെസ്സേജുകളിലേക്ക് ആദ്യം പോകുന്നു. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പം നേരെ നമ്മൾ ഞാൻ ആദ്യത്തെ ഒരു മെസ്സേജിൽ ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുകയായിരുന്നു. ഓക്കെ, അരുൺ എസിൻ്റെ ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ടായിരുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അരുൺ, ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ജീവിതം ഒരു യാത്രയാണ്, ലക്ഷ്യത്തിലേക്കല്ല അനുഭവങ്ങളിലേക്കാണ്. എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹത്തോടെ ശുഭദിനം. പ്രിയ സുഹൃത്ത് ശ്യാം എന്ന് പറഞ്ഞിട്ട് ശ്യാമിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ശ്യാം. ഇഫ്തിഹാറുദ്ദീൻ്റെ മെസ്സേജാണ് നെക്സ്റ്റ് കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ രവിശങ്കർ ജിയുടെ ഒരു ഒരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് രവിശങ്കർ ജി. ഒരുപാട് സ്നേഹം, ഒരുപാട് സന്തോഷം. എനിക്ക് വളരെ സ്പെഷ്യലായിട്ട് എന്താ പറയുക, ഒരു കേക്കൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വലിയ സ്നേഹം ഞാൻ പ്രത്യേകമായിട്ട് രവിശങ്കർ ജിയോട് പറയുന്നു. ഗുഡ് മോർണിംഗ് ഓൾ. ബിലേറ്റഡ് ബർത്ത്ഡേ നിസ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ VI എന്നുള്ള അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. ഫാരിസിൻ്റെ മെസ്സേജുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ് നിസ, നാട്ടിൽ നിന്നാണ്. ആണോ, അടിപൊളി, നാട്ടിലെത്തിയല്ലേ. ഓക്കെ, അപ്പം നാട്ടിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഫാരിസ്. ഫാരിസിനും ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും നല്ലൊരു ഡേ. നാട്ടിലടിച്ചു വിളിക്കുക, നല്ല രീതിക്ക് ഗംഭീരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുക എന്നുകൂടി വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ അവന്തിക്ക കുട്ടിയുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. പ്രദീപിൻ്റെ ഗുഡ് മോർണിംഗ് വന്നിട്ടുണ്ട്. നെക്സ്റ്റ് റിയാസ് ചോദിക്കുന്ന, കുറേ ദിവസമായിട്ട് ഞാനൊരു പാട്ട് ചോദിക്കുന്നു, ഇതുവരെ പ്ലേ ചെയ്തില്ല കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മണിക്കൂറിൽ ഞാൻ എന്തായാലും ആ പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇമ്മിണി നല്ലൊരാൾ എന്ന സിനിമയിലെ ഒരു പാട്ടാണ് ആൾ കുറച്ച് ദിവസമായിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ എല്ലാവരുടെയും വിശേഷങ്ങൾ കേൾക്കുന്ന ഒരു സുഖമാണ്. സത്യമാണ് കേട്ടോ, എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉമേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഉമേഷ്, നല്ലൊരു ഡേ ആയി തീരട്ടെ ഇന്നത്തെ ദിവസം കേട്ടോ. കൂടെ തന്നെ നെക്സ്റ്റ് നമ്മുടെ പോറ്റി കൊല്ലം പറയുന്നത് ഗുഡ് മോർണിംഗ് ആണ്. വെരി ഗുഡ് മോർണിംഗ്. രാജേഷ് മട്ടക്കലിൻ്റെ മോർണിംഗ് മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് രാജേഷ് ജി. നെക്സ്റ്റ് ഷബിനാണ് മെസ്സേജ് ചെയ്യുന്നത്. വെരി ഗുഡ് മോർണിംഗ് ഫ്രം ആര്യൻ ആൻഡ് സുലേഖ. വെരി ഗുഡ് മോർണിംഗ്. ലിജിൻ എത്തിയിട്ടുണ്ട്. ലിജിൻ വിഷ് ചെയ്യുന്നത് എല്ലാ ഇറ്റ്സാക്ക് ആൻഡ് ലിജിൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. എല്ലാവർക്കും ഒരു വണ്ടർഫുൾ ഡേ ഫിൽ വിത്ത് പോസിറ്റിവിറ്റി, ഗുഡ് ഹെൽത്ത് ആൻഡ് സക്സസ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് വളരെ സ്പെഷ്യലായിട്ട് വന്നിട്ടുള്ളത്. ദിൽഷാദയുടെ അക്കൗണ്ടിൽ നിന്നും രണ്ടുപേര് ജോയിൻ ചെയ്യുന്നുണ്ട്. എല്ലാവരൊക്കെയാണ്. ഓക്കെ, കുഡ് യു പ്ലീസ് ടേക്ക് എ ലുക്ക് അറ്റ് അവർ യൂട്യൂബ് ചാനൽ. ഓ, ഉറപ്പായിട്ടും ഞാൻ നോക്കാം കേട്ടോ. ഓക്കെ, ദുആ നൂഹ് എന്നാണ് പേരല്ലേ യൂട്യൂബ് ചാനലിൻ്റെ പേര്. അടിപൊളി കേട്ടോ. എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് അവരുടെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ലിങ്ക് ഒന്ന് ഇൻസ്റ്റയിൽ അയച്ചിടുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഇൻസ്റ്റയിൽ മീൻസ് അയച്ചിട്ട് ഇവിടേക്ക് അയച്ചിട്ടാലും മതി, നോക്കാം കേട്ടോ. എന്തായാലും അല്ലെങ്കിൽ ഇത് തന്നെ പേര് കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുമായിരിക്കില്ല അല്ലേ. അടിപൊളി, സൂപ്പറായിട്ട് പോട്ടെ. ഓക്കെ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോളോ ചെയ്യാം. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഫോളോ ചെയ്ത് നിങ്ങളെ ഞാനും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അടിപൊളി. അജയ് കൊച്ചിൻ്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ് നിസ, സ്നേഹം നിറഞ്ഞ സഹോദരിക്ക് നിസയ്ക്ക് ഹൃദയപൂർവ്വം ആശംസകൾ. താങ്ക് യു സോ മച്ച് സ്നേഹത്തോടെ അജയ് കൊച്ചിൻ. ഞാനിപ്പോൾ നാട്ടിലാണ്, ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് റേഡിയോ സുനോ കേൾക്കുന്നുണ്ട്. ഓ, അടിപൊളി, താങ്ക് യു സോ മച്ച്. കേട്ട് കേട്ട് കൂട്ടുകൂടാം എന്ന് പറയുന്നു. ഒത്തിരി സ്നേഹം, സന്തോഷം മെസ്സേജ് അയച്ചതിനും വിഷ് ചെയ്തതിനും ഒക്കെ ഒരു പ്രത്യേക നന്ദി അജയ് കൊച്ചിനും സ്പെഷ്യലി പറയുന്നു. അൻസൽ ഹബീബിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അൻസൽ. നെക്സ്റ്റ് നമ്മളുടെ ഷംസുദ്ദീനാണ് മെസ്സേജ് ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്. അങ്കിത് അർപ്പിത് ബിലേറ്റഡ് വിഷസ് തന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. ഗുഡ് മോർണിംഗ് ഡിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ദസ്പതിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ എനിക്ക് ഒരുപാട് പേര് ഇൻസ്റ്റയിലും വാട്സാപ്പിലും ഒക്കെ തന്നെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് കുട്ടീസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. ഹർഷിക നന്ദിക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ധ്രുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. കാർത്തിക് സംഗീതിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പേര്, ജസ്റ്റേച്ചി സ്പെഷ്യലി വിഷു, അങ്ങനെ ഒരു ഞാൻ പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒത്തിരി പേരുടെ പേരുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്ക് വന്ന പേരിൽ ആരുടെയും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ. ഓക്കെ, എല്ലാവർക്കും ഒരു ഒരു ഒരു പ്രത്യേക സ്നേഹം ആൻഡ് നന്ദി സ്പെഷ്യലി പറയുന്നു. കൂടെ തന്നെ നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ടു ഓൾ റേഡിയോസ് ആൻഡ് ഓൾ ലിസ്ണേഴ്സ്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ ഫിൽഡ് വിത്ത് ലവ് ആൻഡ് ബ്ലെസ്സിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അവർക്കൊരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. ചന്ദ്രു പറയുന്നത് ബിലേറ്റഡ് വിഷസ് ഡിയർ നിസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ചന്ദ്രു, ഒരുപാട് സ്നേഹം സന്തോഷം. അപ്പം നമുക്ക് നേരെ നമ്മുടെ സ്കൂൾ ബസ് അങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒരു ചെറിയ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. സ്കൂൾ
സ്കൂൾ ബസ്സിലെ സ്റ്റോറീസിലെ ചോദ്യത്തിന് നിങ്ങൾക്ക് മുതിർന്ന ആളുകൾക്ക് ഉത്തരങ്ങൾ അയക്കട്ടോ. കാരണം നമ്മൾ വേൾഡ് കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളിലൂടെ ആയിരിക്കും പോവുക. അപ്പോൾ മുതിർന്ന ആളുകൾക്കും അയക്കാം. നമ്മുടെ സ്കൂൾ ബസ് എല്ലാ കുട്ടികൾക്കും വേണ്ടി, വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ ഉത്തരങ്ങൾ അയക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ ചോദ്യത്തിലേക്ക് പോവുകയാണേ. ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. കാരണം ഈ അടുത്ത് മാറിയ റെക്കോർഡിനെ കുറിച്ചിട്ടാണ് കേട്ടോ. വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീം ഏതാണ്, അല്ലെങ്കിൽ ഗോൾ നേടുന്ന ടീം ഏതാണ്? വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ടീം ഏതാണ്? മോസ്റ്റ് ഗോൾ സ്കോർഡ് ബൈ എ ടീം ഇൻ ഫിഫ വേൾഡ് കപ്പ് ഹിസ്റ്ററി. ഫിഫ വേൾഡ് കപ്പ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള ടീം ഏതാണ്, ആ ടീമിൻ്റെ പേരെന്താണ്, ഒരു റെക്കോർഡിലേക്ക് എത്തിയ ടീമിൻ്റെ പേരെന്താണ് എന്നുള്ളതാണ് ചോദ്യം. ഈ കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ ആ റെക്കോർഡ് തിരുത്തി കുറിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് കേട്ടോ. ഒന്നുകൊണ്ട് ചോദ്യം പറയാം, വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം ഇപ്പോൾ ഏതാണ്, ഏത് ടീമാണ് ആ ഒരു നേട്ടത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നാണ് എനിക്ക് ചോദിക്കാനായിട്ടുള്ളത്. ഉത്തരങ്ങൾ ഇപ്പോൾ തന്നെ അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക്. പ്രഭു മാടമ്പിക്കാട്ടിലെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് ലിജിൻ ഗുഡ് മോർണിംഗ് പറയുന്നു. ആൻഡ് റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഇറ്റ്സാക്കും ലിജിനും റൈറ്റ് ആൻസർ അയക്കുന്നു. ലെഞ്ചുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ആഗ്നയാണ് അല്ലേ, ബിർലയിൽ നിന്നാണ് ആഗ്നയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അവന്തിക്ക് കുട്ടി റൈറ്റ് ആൻസറാണ് കേട്ടോ, കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ടീം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ചോദ്യം കേട്ടോ. അപ്പം വലിയ കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്കും ഒക്കെ തന്നെ അയക്കാം. 5000917 എന്ന നമ്പറിലേക്ക്. ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെയും റൈറ്റ് ആൻസർ എത്ര ഗോളുകളാണ് എന്നുള്ളത് കൂടി അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അടിപൊളി. സാഹിദ് ആൻഡ് വാഹിദ് കറക്റ്റായിട്ട് തന്നെ അവരും അയക്കുന്നുണ്ട്. അപ്പം കറക്റ്റായിട്ട് നിങ്ങളുടെ ഉത്തരങ്ങൾ പോരട്ടെ കേട്ടോ. 5000917 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരേണ്ടത്. ചോദ്യം ഇതാണ്, വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ടീം എന്ന് പറയുന്ന ആ ഒരു റെക്കോർഡ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള ടീം ഏതാണ്, ആ ടീമിൻ്റെ പേരെന്താണ്, പറ്റുവാണെന്നുണ്ടെങ്കിൽ എത്ര ഗോളുകളാണ് എന്നുള്ളത് നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിനൊക്കെ അയച്ച പോലെ തന്നെ അതുകൂടി നിങ്ങൾക്കൊന്ന് അയച്ചിടാവുന്നതാണ് കേട്ടോ. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. നമ്മൾ കേൾക്കാൻ പോകുന്നത് അവതാരം മൂവിയിലെ ഒരു നല്ല പാട്ടാണ് കേട്ടോ.

0: ബാങ്കിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Hi, this is Shah Plazan.
3: റമ്മോടെ രംഗച്ചേട്ടൻ കാണിക്കും പറഞ്ഞാൽ കാണിക്കും. അമ്പാൻ ദർശി
4: ഓടി മകാ.
5: യു ആർ ലിസ്ണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: ഫുട്ബോൾ ആവേശത്തിലാണ് നമ്മളുടെ ഈ ഒരു സമയങ്ങളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മത്സരങ്ങളൊക്കെ ഇങ്ങനെ അതിൻ്റെ ഒരു ഒരു ഗംഭീരമായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ഏത് മാച്ചാണെങ്കിലും സ്റ്റാർട്ടിങ് മുതൽ തന്നെ നമ്മൾ ആ ഒരു ആവേശത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് റെക്കോർഡുകൾ തിരുത്തി കുറിക്കപ്പെടുകയും ഒരുപാട് പുതിയ റെക്കോർഡുകൾ സംഭവിക്കുകയും ഒക്കെ ചെയ്യും അല്ലേ. അപ്പോൾ വേൾഡ് കപ്പിലെ ഒരു പുതിയ റെക്കോർഡിൻ്റെ വിശേഷമാണ് ചോദിച്ചത്. വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം ഇപ്പോൾ ഏത് ടീമാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ജിയോയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസാന്ന് പറഞ്ഞിട്ട് റിജേഷും റൈറ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. വിജയൻ ആർ എസിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ദക്ഷക്കുട്ടി ഭവൻസിൽ നിന്ന് മെസ്സേജ് അയക്കുന്നു, കറക്റ്റ് ആയിട്ട് അയച്ചു വന്നിട്ടുണ്ട്. അങ്കിതും അർപ്പിതും എത്ര ഗോളുകളാണ് ആ ടീം നേടിയിട്ടുള്ളത് അതെനിക്ക് അയച്ചു വന്നിട്ടുണ്ട്. രാഹുലിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഡോക്ടർ ഷംസീൻ്റെ അക്കൗണ്ടിൽ നിന്നും അലിനും അസിനും ആണ്. ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. ഇവിടെ തന്നെ ഏത് കൺട്രിയാണ്, എത്ര ഗോളുകളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അയച്ചിടുന്നുണ്ട്. മിന്നൂസിൻ്റെ വക ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് മിന്നൂസെ. ഉത്തരം ഒന്നുകൂടെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കേട്ടോ. ഷബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഫ്രം ആര്യൻ ആൻഡ് സുലേഖ. ഓക്കെ, അവരുടെ മെസ്സേജാണ്, കറക്റ്റ് ആയിട്ട് തന്നെ അവരും എനിക്ക് അയക്കുന്നുണ്ട്. ഫാരസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ബെൻസൺ കറക്റ്റ് ആയിട്ട് തന്നെ അയച്ചു തരുന്നുണ്ട്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് നമ്മുടെ കുട്ടീസാണ്. അവരുടെ പേര് ആഡം, എയ്ഡൻ, അൽന. ഓക്കെ, അവരുടെ മെസ്സേജ് ആണ്. എനിക്ക് അവരുടെ പേരിനേക്കാൾ കൂടുതൽ അവരുടെ മുഖമാണ് എൻ്റെ മനസ്സിലുള്ളത്. കാരണം ഡെയിലി ഫോട്ടോ കണ്ട് കണ്ടുകൊണ്ട് പേര് ചിലപ്പോൾ വിട്ടുപോകും, പക്ഷേ ഫേസ് എനിക്ക് ഭയങ്കര ഓർമ്മയാണ് അവരുടെ. ഓക്കെ, ആഡം, എയ്ഡൻ, അൽന, ഗുഡ് മോർണിംഗ്. അവരും റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു, കറക്റ്റ് ആയിട്ട് എനിക്ക് എത്ര ഗോളുകളാണ്, എന്താണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നൊക്കെ കൂടെ അയച്ചു വന്നിട്ടുണ്ട്. അടിപൊളി. ഓക്കെ, ഇന്ന് എന്തായാലും ഇന്നൊരു കളർ ഡ്രസ്സിലാണല്ലോ എല്ലാവരും. അതോ പഴയ ഫോട്ടോ ആണോ, അതോ ഇന്നത്തെ ഫോട്ടോ ആണിത്? ആഡം, എയ്ഡൻ, അൽന, അവർക്കും ഒരു നല്ല മോർണിംഗ്. വിഷയനു, മാധവ് ആൻഡ് മാനവ് എത്തിയിട്ടുണ്ട്. അയ്യോ, ഒന്നും കൂടെ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഉത്തരം ശരിയാവും കേട്ടോ. ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട് അതിൽ നിന്നും. ചോദ്യം ഇതാണ്, വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. കഴിഞ്ഞ മാച്ചിലോടുകൂടി ആ ഒരു റെക്കോർഡൊന്ന് മാറ്റപ്പെട്ടു കേട്ടോ. നിങ്ങൾ അയച്ച ഉത്തരത്തിൽ നിന്ന് അതൊന്ന് മാറ്റപ്പെട്ടിട്ടുണ്ട്. അത് ഏത് ടീമിലേക്കാണ് എത്തിയത് എന്നുള്ളത് ഒന്ന് സെർച്ച് ചെയ്താൽ പെട്ടെന്ന് നിങ്ങൾക്കും ഉത്തരം കിട്ടുന്നതായിരിക്കും കേട്ടോ. 5000097 ഇപ്പോൾ കേട്ടു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്കും അയച്ചിടാവുന്നതാണ് ചോദ്യത്തിൻ്റെ ഉത്തരം. ലോകകപ്പിൽ ഹിസ്റ്ററിയിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം ഇപ്പോൾ ഏതാണ്? അപ്പോൾ ആ ഒരു റെക്കോർഡൊന്ന് മാറിയിട്ടുണ്ട്, അതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ ചോദ്യത്തിലേക്ക് വന്നത് കേട്ടോ. റഷ്യൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, കറക്റ്റ് ആയിട്ട് അയക്കുന്നുണ്ട്. അയാനാണ് അയച്ചു തന്നിട്ടുള്ളത്. ലിജോ ജോസഫിൻ്റെ മെസ്സേജ് ഉണ്ട്. താങ്ക് യു സോ മച്ച് ലിജോ, ഒരുപാട് സന്തോഷം വിശ്വാസമൊക്കെ എനിക്ക് നൽകിയിട്ടുണ്ട് ലിജോ. താങ്ക് യു സോ മച്ച് ലിജോ. നെക്സ്റ്റ് സജീഷാണ് മെസ്സേജ് അയക്കുന്നത്. നൈക്കേം നിയാനോ ആണ് ഗുഡ് മോർണിംഗ് പറയുന്നത്. വെരി ഗുഡ് മോർണിംഗ്. നെക്സ്റ്റ് നമ്മുടെ നൗറിനും നസ്റിനും താങ്ക് യു സോ മച്ച്. രണ്ടുപേർക്കും ഒരു ബിലേറ്റഡ് വിഷസൊക്കെ എനിക്ക് അവർ തന്നിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. മണി മെച്ചിങ്ങളുടെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ പ്രഭുജി എത്ര ഗോളുകളാണ് അതൊക്കെ എനിക്ക് അയക്കുന്നുണ്ട്. ഹനൂക്ക് ആൻഡ് ഹന്ന ഗുഡ് മോർണിംഗ്. കുറച്ച് സായം തോന്നുന്നില്ല നിങ്ങളുടെ മെസ്സേജ്. ബി പി എസ് എൽ നിന്നാണ് അവരുടെ മെസ്സേജ്. കൂടെ തന്നെ ഹർഷിക നന്ദിക അവരുടെ മെസ്സേജും എനിക്ക് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അവർക്കും ഒരു സ്പെഷ്യൽ സ്നേഹം, അവരെനിക്ക് സ്പെഷ്യലി മെസ്സേജൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു അവർക്ക് ഫാമിലിക്കും സ്പെഷ്യലി ഒരു സ്നേഹം അറിയിക്കുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. വിഷ്ണുവിൻ്റെ റൈറ്റ് ആൻസറും എനിക്കിവിടെ കിട്ടിയിട്ടുണ്ട്. താങ്ക് യു വിഷ്ണു, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും ചോദ്യം ഓൾറെഡി ഇനി ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ക്ലിയറായി കാണും ചോദ്യം. വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിരുന്ന ടീം എന്ന് പറഞ്ഞുള്ള റെക്കോർഡ് ഇപ്പോൾ ഏത് ടീമിൻ്റെ കൈവശമാണ്, ഏത് ടീമാണ് അത് സ്വന്തമാക്കിയിട്ടുള്ളത്? ഇതാണ് എൻ്റെ ചോദ്യം. ഒന്ന് വേഗം ഉത്തരങ്ങൾ നിങ്ങൾക്ക് അയച്ചിടാവുന്നതാണ്. കൂടെ തന്നെ വലീന, ഇന്നലെയായിരുന്നു വലീന. ഓക്കെ, താങ്ക് യു വലീന. സനീഷ് എത്തിയിട്ടുണ്ട്, താങ്ക് യു സോ മച്ച്. ഫിറോസിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഐദാണ് മെസ്സേജ് ചെയ്യുന്നത്. താങ്ക് യു. ഫാസിൽ കുന്നമ്മൽ ഗുഡ് മോർണിംഗ്, റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ കേട്ടു തുടങ്ങുന്ന നമ്മുടെ സ്കൂൾ ബസ്സിലെ കുട്ടീസിനും ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ പെട്ടെന്ന് തന്നെ അയക്കാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. നമ്മളൊരു ഹോപ്പ് സോങ്ങിലേക്ക്, നമ്മൾ പലപ്പോഴും പ്ലേ ചെയ്യുന്ന ഒരു പാട്ടാണ് ഹോപ്പ് സോങ്. രാവിലെ ഒരു ഒരു മോട്ടിവേഷൻ. അടിപൊളിയായിട്ട് ഓഫീസിലേക്ക് സെറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റിയൊരു പാട്ടാണ് ഈ പാട്ട്. അപ്പോൾ കേട്ട് ആസ്വദിച്ച് നമുക്കങ്ങോട്ട് പോകാം കേട്ടോ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ. ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രിയോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹോസ്റ്റ് കൺട്രീസിനെ പ്രതിനിധീകരിക്കുന്ന ട്രൈ അഥവാ മൂന്ന് എന്നർത്ഥമാക്കുന്നു. സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നാണ് ട്രിയോണ്ട എന്ന പേര് നൽകിയിരിക്കുന്നത്.
4: Let's play football.
1: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും ഇൻ അസോസിയേഷൻ വിത്ത്
1: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
2: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
3: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റ് ആണ്. June 15th തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരിയാണ് നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ കേട്ട് ആസ്വദിച്ച് അങ്ങനെ നമ്മുടെ ചോദ്യമൊക്കെ ആയിട്ട് നമ്മളുടെ സവാരി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമയ ആൻഡ് അനയ എത്തിയിട്ടുണ്ട് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും. ഗുഡ് മോർണിംഗ് എന്ന് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അവർക്കും അമയക്കും അനയക്കും പറയുന്നു. ഷാജു ശ്രീധർ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഷാജുജി. ഹാപ്പി ബർത്ത്ഡേ നിസ ഓക്കെ. താങ്ക് യു താങ്ക് യു താങ്ക് യു. ഇന്നലെയായിരുന്നു കേട്ടോ, ഇന്നലെയായിരുന്നു. ഓക്കെ, പ്രജിത്ത് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. താങ്ക് യു. ഓക്കെ, ജിൽസ് ആൻഡ് ജോവീറ്റ ആൻഡ് ലോറിയൽ എത്തിയിട്ടുണ്ട് ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജും കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് റൈറ്റ് ആൻസർ പറഞ്ഞുകൊണ്ട് ഹനോക്ക് ആൻഡ് ഹന്നയാണ് കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. മാധവും മാനവും ഇപ്പം കറക്റ്റാണ് കേട്ടോ, മുമ്പേ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ലൈക്കുട്ടിയുടെ ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ലൈക്കുട്ടി. നറ്റാഷയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഇയാൻ ഇവ ഇസ അവർ ജോയിൻ ചെയ്യുന്നു, റൈറ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. ലെജൻ ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറയുന്നു. ലെജനും ലക്ഷ്യവും ആണ് മെസ്സേജ് ചെയ്യുന്നത്. ആ പേരുകൾ അങ്ങനെയാണ്, രണ്ടുപേരും ഒരുമിച്ച് തന്നെ ആ പേര് പറയണം. ഓക്കെ, ലെജൻ ആൻഡ് ലക്ഷ്യഫ് ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. അജാസ് നാസറുടെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അജാസ് ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു നമുക്ക് മെസ്സേജ് അയക്കുന്നത്. കറക്റ്റാണ് കേട്ടോ അയച്ചിരിക്കുന്നത്, കറക്റ്റാണ്, മാറ്റമൊന്നുമില്ല. ഹായ് ഗുഡ് മോർണിംഗ്, ആൻസർ ഇതാണ് എന്ന് പറഞ്ഞിട്ട് ഹെലൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. കറക്റ്റായിട്ട് തന്നെയാണ് ഹെലൻ്റെയും റൈറ്റ് ആൻസർ എനിക്കിവിടെ കിട്ടിക്കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും വളരെ സ്പെഷ്യലായിട്ട് വിഷസും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് അയക്കാവുന്ന സമയമാണിത്. അടുത്ത മണിക്കൂറിൽ നമുക്ക് അവർക്കുള്ള വിഷസൊക്കെ കൊടുക്കാവുന്നതാണ്. സൈനുപ്പ ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹേയ് ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ അതിലുപരി ഒരുപാട് ഇഷ്ടത്തോടെ ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നേരുന്നു 1000 ആശംസകൾ. താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ഹാപ്പി ജനിച്ചേസം ആശംസകൾ നേരുന്നു സൈനുപ്പ കാരേക്കട്. ഇന്നലെയായിരുന്നു ബിലേറ്റഡ് വിഷസായിട്ട് ഞാൻ അതിനെ സ്നേഹത്തോടെ എടുക്കുന്നു. താങ്ക് യു താങ്ക് യു സോ മച്ച് സൈനുപ്പ. ഇന്നലെ എഴുതി എനിക്ക് അയച്ചു തന്നെ ഒരുപാട് സ്നേഹം കേട്ടോ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് റഷീദിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റഷീദ് താങ്ക് യു താങ്ക് യു. ആളുടെയും വിഷസ് എനിക്ക് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, ഒരുപാട് സ്നേഹം. റഷീദ് ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഒരു ഓഡിയോ എത്തിയിട്ടുണ്ട്, നമ്മുടെ പ്രയാഗ് കുട്ടിയുടെ ഓഡിയോ ആണ്. ഞാനത് കേൾക്കാം കേട്ടോ. താങ്ക് യു പ്രയാഗ് കുട്ടിക്ക് എന്നാലും അഡ്വാൻസ് താങ്ക് യു ഞാനങ്ങ് പറയുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് ഇനി വരാൻ തോന്നുമല്ലോ. എനിക്കൊന്ന് എല്ലാവരും തന്നെ ഉത്തരം എനിക്ക് അയച്ചു, കുറച്ച് പേർക്ക് മാത്രമേ ഒന്ന് മാറിപ്പോയിട്ടുണ്ടായിരുന്നുള്ളൂ കറക്റ്റായിട്ട്. ചോദ്യം എന്തായിരുന്നു എന്നല്ലേ. ചോദ്യം അബ്ദുൾ റഹീമാണ് ചോദിക്കുന്നത്. ഗുഡ് മോർണിംഗ്, വിഷിംഗ് എ സൂപ്പർ ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ട് റഫമോൾ ഉപ്പച്ച് റഹീം ഒരു ശാന്തനികേതനിലാണ് ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ചോദ്യം ഇന്ന് വളരെ സിമ്പിളായിരുന്നു. വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീം ഏതാണ്, ഇപ്പം ഏത് ടീമാണ് ആ ഒരു റെക്കോർഡിലേക്ക് എത്തിയിരിക്കുന്ന ടീം ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യമായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഈ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ആ ഒരു റെക്കോർഡ് തിരുത്തി കുറിക്കപ്പെട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ചോദ്യത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വേൾഡ് കപ്പിൻ്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന ടീം ഇപ്പോൾ ഏതാണ് എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം കേട്ടോ. ഓക്കെ, എന്തായാലും നമ്മുടെ റഫമോൾക്ക് കൂടി ഉത്തരം അയക്കാനുള്ളൊരു ഒരു ചെറിയ സമയം കൂടെ നമുക്ക് കൊടുക്കാം. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിൻ്റെ വിഷസും വിശേഷങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾക്കൊന്ന് പറയാവുന്നതാണ് കേട്ടോ. ഹെലൻ്റെ വിഷസ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഹെലൻ, ഒരുപാട് സ്നേഹം. നെക്സ്റ്റ് ഇത്തൽ കുട്ടി എത്തിയിട്ടുണ്ട്. ഇത്തലും ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നതാഷ, താങ്ക് യു സോ മച്ച്. ഇന്ന് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, സൽമ എന്നാണ് പേര്. അപ്പോൾ സൽമയ്ക്ക് ഒരു നല്ല വിഷസ് കൊടുക്കണം എന്നുകൂടി റിയാസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന സൽമയ്ക്ക് നമ്മളുടെ സ്നേഹത്തോടു കൂടിയുള്ള

ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഉത്തരത്തിലേക്ക് പോകാൻ തോന്നും, കാരണം എല്ലാവരുടെയും മെസ്സേജുകളും കാര്യങ്ങളൊക്കെ ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. ഞാൻ റഫ കൂടി ഉത്തരം അയക്കട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. അപ്പൊ എന്തായാലും നേരെ നമ്മൾ റൈറ്റ് ആൻസറിലേക്ക് പോവാണ്. ഗുഡ് മോർണിംഗ് നിസ സവാരി എന്ന് പറഞ്ഞിട്ട് സക്കീർ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് സക്കീർ. അത് റഫേ മെസ്സേജ് അയച്ചിട്ടുണ്ട്, കറക്റ്റാണ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും ഉത്തരങ്ങൾ വന്ന സ്ഥിതിക്ക് നമുക്ക് ഉത്തരത്തിലേക്ക് നേരെ പോകാം. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ലോകകപ്പിൽ റെക്കോർഡ് കുറിച്ചിരിക്കുകയാണ് ജർമ്മനി. എന്താണ് വിശേഷം? ലോകകപ്പിന്റെ ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീമായിട്ട് ജർമ്മനി മാറിക്കഴിഞ്ഞു. കുറച്ച് സമയങ്ങൾക്ക് മുമ്പ് ക്രൂസോവയുമായിട്ട് നടന്ന മത്സരത്തോടുകൂടി തന്നെയാണ് മുൻ ചാമ്പ്യന്മാരായിട്ടുള്ള ഈ ടീം ആ ഒരു ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. 1-7 ജർമ്മനിയുടെ ആ ഒരു വിജയം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് വേൾഡ് കപ്പിലേക്ക് കളിക്കാനെത്തുന്ന ടീമായിരുന്നു ക്രൂസോ. അവരുടെ തുടക്കത്തിൽ നല്ല മികവിലാണ് ആ ടീം മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വളരെയധികം ഇഷ്ടത്തോടുകൂടി വേൾഡ് കപ്പിൽ കാത്തിരുന്ന ടീമുകളിൽ ഒരു ടീമാണ് ക്രൂസോ എന്ന് പറയുന്ന ടീം. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ആ ഒരു വേൾഡ് കപ്പിൽ 7-1 വിജയിച്ചുകൊണ്ട്, അത്രയും വലിയൊരു ഗംഭീരമായിട്ടുള്ള മാർജിനിൽ വിജയിച്ചുകൊണ്ട് ജർമ്മനി വേൾഡ് കപ്പിലെ ആദ്യ വിജയം സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. കൂടെ ഈ ഒരു റെക്കോർഡും അവരുടെ പേരിലേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ട്. പുതിയൊരു റെക്കോർഡ് കൂടി ജർമ്മനി അവരുടെ ചരിത്രത്തിലേക്ക് കൂട്ടിയിരിക്കുന്നു. ജയത്തോടെ ടൂർണമെന്റ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന ടീമായിട്ട് ജർമ്മനി മാറിയിരിക്കുന്നു. ബ്രസീലിനെ മറികടന്നുകൊണ്ടാണ് ജർമ്മനിയുടെ ഈ ഒരു അതിഗംഭീരമായിട്ടുള്ള നേട്ടം. വേൾഡ് കപ്പിൽ ജർമ്മനിയുടെ ആകെ ഗോൾ നേട്ടം എന്ന് പറയുന്നത് 239 ആയിട്ട് മാറിയിട്ടുണ്ട്. ബ്രസീൽ 238 ഗോളുകളാണ് ഇതുവരെ നേടിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ ഒരു വലിയ ചരിത്ര സംഭവം കൂടിയായിരുന്നു നടന്നത്. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കുട്ടീസിനൊക്കെ ആ റൈറ്റ് ആൻസർ എല്ലാവർക്കും നോക്കാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും ഒക്കെ പറ്റി. ഗുഡ് മോർണിംഗ് നിസ ലേറ്റ് ആയി, എന്നാൽ നിസ മോൾക്ക് ചേട്ടൻ്റെ 1000 ജന്മദിനാശംസകൾ. താങ്ക് യു, താങ്ക് യു മാനുവൽ, താങ്ക് യു സോ മച്ച്. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഐഷക്കുട്ടി, ആസിയക്കുട്ടി, അമ്മനക്കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. റൈറ്റ് ആൻസർ അവർ അയക്കുന്നുണ്ട്. നമ്മുടെ അവാനിയ ആൻഡ് അർണവ് ജോയിൻ ചെയ്യുന്നുണ്ട്, അവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ നമ്മുടെ മന്നക്കുട്ടിയുടെ വിഷസ് വന്നിട്ടുണ്ട്. താങ്ക് യു, താങ്ക് യു സോ മച്ച് മന്നക്കുട്ടി. ഓക്കെ ഓക്കെ, 7-up ജർമ്മനി പിടിച്ചു വാങ്ങ. അതിൻ്റെ കുറേ ട്രോളും കാര്യങ്ങളൊക്കെ പല സോഷ്യൽ മീഡിയ പേജിലും കാണാൻ പറ്റുന്നുണ്ട്. കുറേ ചിരിക്കുന്ന കുറേ ട്രോളുകളൊക്കെ എത്തിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും വേൾഡ് കപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ കുറേ രസകരമായ സംഭവങ്ങൾ കൂടെ ചേരുമ്പോഴൊക്കെയാണ് അതിൻ്റെ ഒരു ഭംഗി അങ്ങോട്ട് കൂടുന്നല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നത്തെ മത്സരങ്ങളുടെയും ബാക്കി അപ്ഡേറ്റുകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത പാട്ടുകൂടി കേൾക്കാം. ഇത്തലിൻ്റെ താങ്ക് യു ഇത്തൽക്കുട്ടി, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരു അടിപൊളി പാട്ട് ഞാനിങ്ങനെ റെഡിയാക്കി നിങ്ങൾക്ക് വേണ്ടി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ചെറിയൊരു മടിയൊക്കെ ഉണ്ടെങ്കിൽ മടിയൊക്കെ മാറ്റി നമുക്ക് ഓഫീസിലേക്കും സ്കൂളിലേക്കും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു കിടിലം പാട്ടിലേക്ക്, കണ്ണും കണ്ണും കൊള്ളയെടുത്താൽ എന്നൊരു തമിഴ് മൂവിയുണ്ട് കേട്ടോ, അതിലൊരു അടിപൊളി പാട്ടുണ്ട്, അനിരുദ്ധ് സോങ് ആണത്. അപ്പോൾ ആ ഒരു തകർപ്പൻ പാട്ട് കേട്ടുകൊണ്ട് ബാക്കി വിശേഷങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ജനിസ നിങ്ങൾക്കൊപ്പം.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: Hi, this is Nevin Poli.
3: You're listening to Radio Suno.
2: You're listening to Radio Suno.
4: Radio Suno.
3: You're listening to...
5: Listening to...
6: Morning Safari.
3: Morning Safari.
7: Morning Safari.
8: Only on Radio Suno.

0: 101.7 FM. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 3 മിനിറ്റാണ്. കേട്ടുകൊണ്ടേയിരിക്കുന്ന മോർണിംഗ് സവാരിയുടെ അടുത്ത മണിക്കൂറിലേക്ക് നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ. ജൂൺ 15 തിങ്കളാഴ്ച ദിവസമാണ്. തിങ്കളാഴ്ച എപ്പോഴും നല്ല ദിവസമാകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. അപ്പം നിങ്ങളുടെ ലൈഫിലും ഒരു നല്ല ഡേ ആയിട്ട് മാറട്ടെ. രാഹുലിൻ്റെ വിഷസ് എത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് രാഹുൽ. അതുപോലെ തന്നെ അജാസ് നാസർ വിഷസ് നൽകിയിട്ടുണ്ട്. താങ്ക് യു അജാസ്. പിന്നെ അതുപോലെ തന്നെ അനുരാജ് ആണ് നെക്സ്റ്റ് ഗുഡ് മോർണിംഗ്, വെരി വെരി ഗുഡ് മോർണിംഗ്. ഉണ്ണി ചടയമംഗലം, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. അജീഷ് പറയുന്നത് എല്ലാവർക്കും വിഷസ് പറയുന്ന നിസയ്ക്കും വേണ്ട ഒരു വിഷ്, ഹാപ്പി ബർത്ത്ഡേ നിസ. ഒരുപാട് ഒരുപാട് പേരുടെ വിഷസ് പറയാൻ അവസരം ഉണ്ടാവട്ടെ. താങ്ക് യു, താങ്ക് യു അജീഷ്. അപ്പോൾ ഇന്നലെ ആയിരുന്നു കേട്ടോ, അപ്പോൾ അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് അജീഷ്. താങ്ക് യു പറയുന്നു. സനിൽജിയുടെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പാട്ട് കേട്ടതിൻ്റെ സന്തോഷം ദാ റിയാസ് അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, അഭിജാനിക്സിൻ്റെ മെസ്സേജ് എനിക്ക് ഓൾറെഡി ആളുടെ സ്പെഷ്യൽ വിഷസ് ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച്. ആ ഫാമിലിക്കും ഒരു വലിയ സ്നേഹം അറിയിക്കുന്നു. മോൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ബിനോജ് റൈറ്റ് ആയിട്ട് തന്നെ നേരത്തെ തന്നെ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓൾറെഡി ആ ഒരു ഉത്തരമൊക്കെ ഇങ്ങനെ പറഞ്ഞിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. എനിക്ക് ഈ ഒരു ടൈമിൽ രാവിലെ തന്നെയാണെങ്കിലും ഒരുപാട് മത്സരങ്ങളുടെ അപ്ഡേറ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് ഇയിലെ ഒരു ഇഞ്ചോട് ഇഞ്ച് പോരാട്ടമാണ്. നമുക്ക് ഓരോ മത്സരങ്ങൾ കാണുമ്പോഴും അറിയാം ഒരു മത്സരവും വിട്ടുകൊടുക്കാത്ത മത്സരങ്ങളാണ്. അപ്പോൾ ഇഞ്ചോട് ഇഞ്ച് പോരാട്ടത്തിൽ ലാറ്റിൻ അമേരിക്കൻ കരുത്തരായിട്ടുള്ള ഇക്വഡോറിനെ അട്ടിമറിച്ച് ഐവറി കോസ്റ്റ് ഒരു മിന്നുന്ന വിജയം നേടിയിട്ട്. എല്ലാ തവണയും വേൾഡ് കപ്പിൽ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുന്ന കുറച്ച് ടീമുകളുണ്ടല്ലോ. ഐവറി കോസ്റ്റ് പോലുള്ള ടീമുകളെ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യാറുണ്ട്. എന്തായാലും ഐവറി കോസ്റ്റിന് ഒരു മിന്നുന്ന വിജയം സ്വന്തമാക്കിയിരിക്കുകയാണ്. എതിരില്ലാത്ത ഒരു ഗോളിനായിരുന്നു ഐവറി കോസ്റ്റിൻ്റെ വിജയം എന്ന് പറയുന്നത്. മാച്ച് ഒരു സമയത്ത് സമനിലയിലേക്ക് പോകുന്നു. ഇത്തവണ സമനിലകൾ കുറച്ച് കൂടുതലാണോ എന്നൊരു സംശയമില്ലാതില്ല അല്ലേ. ഏതായാലും മത്സരം കുറച്ച് സമനിലയിലേക്ക് പോകുമോ എന്ന് തോന്നിപ്പിച്ച ഒരു സ്റ്റേജിൽ നിന്നും 89th minute ഒരു തകർപ്പൻ ഗോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ആഫ്രിക്കൻ നിരയുടെ രക്ഷകനായിട്ട് ആ ഒരു ഗോൾ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലോകകപ്പ് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ടാണ് ഐവറി കോസ്റ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ പരാജയപ്പെടുത്തുന്ന അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പം അങ്ങനെ എന്തായാലും ഇക്വഡോർ ഐവറി കോസ്റ്റ് മത്സരത്തിൽ ഐവറി കോസ്റ്റ് ഒരു മിന്നുന്ന വിജയം സ്വന്തമാക്കി എന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കൂടി നൽകിക്കൊണ്ട് അടുത്തൊരു മെസ്സേജ്. എബിൻ തോമസ്, താങ്ക് യു സോ മച്ച്. എബിനും ഫാമിലിക്കും വളരെ സ്നേഹത്തോടെ താങ്ക് യു പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ. ഇന്ന് ജൂൺ 15 ഇന്നത്തെ പ്രധാന പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെ എനിക്ക് ഹാരിസ് ഇപ്പി അയക്കുന്നുണ്ട്. നമ്മുടെ പ്രായമായ മുതിർന്നവരെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസം കൂടിയാണ്. നമ്മളെ കൈപിടിച്ച് നടത്താൻ പഠിപ്പിച്ചവരുടെ കൈകൾ വാർദ്ധക്യത്തിൽ വിറയ്ക്കുമ്പോൾ അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മുടെ കടമയാണ്. മാതാപിതാക്കൾക്കും മുതിർന്നവർക്കും സ്നേഹവും കരുതലും നൽകാം. കാരണം അവരുടെ ഇന്നലെയാണ് നമ്മുടെ ഇന്ന്. കൊള്ളാം, നല്ല വരികൾ കേട്ടോ. കാരണം അവരുടെ ഇന്നലെയാണ് നമ്മുടെ ഇന്ന് എന്നുള്ള മനോഹരമായിട്ടുള്ള ഒരു കുറിപ്പാണ് എനിക്ക് ഹാരിസ് എടവനക്കട അയച്ചിട്ടുള്ളത്. മനോഹരമായിട്ടുണ്ട് ആ വരികൾ എന്തായാലും. ഓക്കെ, അപ്പോൾ എന്തായാലും ആ ദിവസത്തിനെ ഓർമ്മപ്പെടുത്തിയതിനൊരു സ്പെഷ്യൽ താങ്ക് യു കൂടി പറയുന്നു. ഡി കെയുടെ വക മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇഫ്തിക്കറിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഡേ, ഒരു നല്ല തിങ്കളാഴ്ച ദിവസം ഒരിക്കൽ കൂടി വിഷ് ചെയ്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചോദ്യത്തിലേക്കൊക്കെ നമുക്ക് വരാനായിട്ടുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് ഞാൻ അടുത്ത പാട്ട് കൂടി നിങ്ങൾക്ക് തരികയാണ്. എനിക്കും ഒരു നാവുണ്ടെങ്കിൽ എന്നുള്ള പാട്ടുണ്ടല്ലോ, ഊമപ്പെണ്ണിനെ ഉരിയാട പയ്യൻ എന്ന സിനിമയിലെ പാട്ട്, ആ പാട്ടിലേക്കാണ് നമ്മളിതാ പോകുന്നത്. താങ്ക് യു റിയാസ്, താങ്ക് യു സോ മച്ച്. ഓക്കെ, പാട്ടിലേക്കേ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഖിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: ഹായ്, ഞാൻ വേടൻ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million riyals ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just feel

സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം കൃത്യം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് മോർണിംഗ് സവാരി. ചന്ദ്രന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് ചന്ദ്രനും മാത്രമല്ല, ചന്ദ്രനും മുഹമ്മദും രണ്ടുപേരും ഒരുമിച്ചാണ്. വെരി ഗുഡ് മോർണിംഗ് രണ്ടുപേർക്കും. അഷ്കർ പി ഹംസ ഗുഡ് മോർണിംഗ് പറയുന്നു. ഓക്കെ നിസ, ഞാൻ ഇന്നലെ ഡ്യൂട്ടി തിരക്കിലും. ഓക്കെ ഓക്കെ, താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് നല്ല ആർജിയ ജീവിതം മുന്നോട്ട്, ആയുസ് ആരോഗ്യം ദൈവം നമ്മൾ തരട്ടെ ആശംസിക്കുന്നു. താങ്ക് യു താങ്ക് യു. ഹാരിസ് എടവനക്കാടിൻ്റെ സ്പെഷ്യൽ വിഷസ് കിട്ടിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് കേട്ടോ. രാഹുൽ അയച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുടെ നല്ല വിഷസ് വന്നിട്ടുണ്ടായിരുന്നു. റിയാസ് അയച്ചു, കാശിയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അൽജോ മാത്യുവിൻ്റെ ഒരു മെസ്സേജ് കൂടെ എത്തിയിട്ടുണ്ട്. വേൾഡ് കപ്പ് ഫുട്ബോൾ ജ്വരത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വേളയിൽ ഇന്ത്യൻ വിമൻസ് ക്രിക്കറ്റ് ടീം T20 വേൾഡ് കപ്പ് വിമൻസിൽ പാകിസ്ഥാനെ തോൽപ്പിച്ചുകൊണ്ട് ആരംഭിച്ചിരിക്കുന്നു. ഇന്ത്യൻ വിമൻസ് ടീമിന് അഭിനന്ദനങ്ങൾ നേരുന്നു, സുപ്രഭാതം എല്ലാവർക്കും നേരുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ വനിതാ T20 വേൾഡ് കപ്പിൽ തങ്ങളുടെ ആദ്യത്തെ പോരാട്ടത്തിൽ 64 runs പാകിസ്ഥാനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ആ ഒരു ടൂർണമെൻറ്റിലെ തുടക്കം ഇട്ടിരിക്കുകയാണ്. ഇന്ത്യ ഉയർത്തിയ 171 runs വിജയലക്ഷ്യം പിന്തുടർന്ന് 17 overs 106 runs എല്ലാവരും പുറത്തായിട്ടുണ്ടായിരുന്നു. എന്തായാലും മാച്ചിൽ 5 wicket നേട്ടം കൊയ്ത ഇന്ത്യൻ സ്പിന്നർ ദീപ്തി ശർമ്മ ചരിത്ര നേട്ടം സ്വന്തമാക്കി. ഇന്റർനാഷണൽ ലെവലിൽ, അന്താരാഷ്ട്ര ലെവലിൽ വനിതാ ക്രിക്കറ്റിൽ 350 wicket നേടുന്ന ആദ്യ സ്പിന്നറായിട്ട് ദീപ്തി മാറിയിരിക്കുന്നു എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ T20 വിമൻസ് ലോകകപ്പ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളിലേക്ക് കൂടി നമ്മളെത്തുമായിരുന്നു. അൽജു ആണ് സ്പെഷ്യലി ആ ഒരു കാര്യത്തിലേക്ക് നമ്മളെ എത്തിച്ചത്. ഈ പറഞ്ഞ പോലെ തന്നെ വനിതാ T20 ലോകകപ്പിൻ്റെ വിശേഷങ്ങളും വരും ദിവസങ്ങളിൽ നമ്മൾ കൃത്യമായിട്ട് അങ്ങോട്ട് ഫോളോ ചെയ്ത് പോകുന്നതായിരിക്കും. എന്തായാലും ഇന്ത്യ അതൊരു തകർപ്പൻ വിജയത്തോട് കൂടി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അടിപൊളിയായിട്ട് തന്നെ ടീം മുന്നോട്ട് പോകട്ടെ എന്നുള്ള സ്പെഷ്യൽ വിഷസ് കൂടി കൊടുക്കുകയാണ് കേട്ടോ. എന്നാലും ഈ ക്രിക്കറ്റ് വിശേഷം പറഞ്ഞ സമയത്ത് ഒരു പത്രസമ്മേളനത്തിൻ്റെ വിശേഷം എനിക്ക് പറയാനായിട്ടുണ്ട് കേട്ടോ. എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം കഴിഞ്ഞിട്ട് ഒരു വാർത്താസമ്മേളനം നടക്കുകയാണ്, പത്രസമ്മേളനം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ നടക്കുന്ന സമയത്ത് ഈ പത്രസമ്മേളനത്തിൽ ചില കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹൃദയം കവരുന്ന ചില മൊമെൻറ്റുകളൊക്കെ സംഭവിക്കാറുണ്ട്. എന്താണ് കഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യൻ ഓൾറൗണ്ടർ നിതീഷ് കുമാറാണ് ആരാധകരുടെ മനസ്സെങ്ങനെ കവർന്നെടുത്തത്. അതായത് വാർത്താസമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അമ്മയുടെ ഫോൺ കോള് വരുന്നുണ്ട് നിതീഷിന്. അപ്പോൾ കോള് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിതീഷ് പെട്ടെന്ന് വാർത്താസമ്മേളനത്തിൽ സംസാരം നിർത്തിയിട്ട് കോള് പെട്ടെന്ന് എടുക്കുന്നു. അങ്ങനെ സംസാരിക്കുന്ന ഒരു കാര്യമാണ്. പെട്ടെന്ന് ആ ഒരു വീഡിയോ എല്ലാവരിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാധ്യമപ്രവർത്തകർ ചോദ്യമൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നിതീഷിന് ഈ കോള് വരുന്നത്. അപ്പോൾ ഫോൺ എടുത്ത് നോക്കിയതും ഒരു നിമിഷം കാത്തിരിക്കാനായിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ട് ആള് ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അമ്മ, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞ് വിളിക്കാട്ടോ എന്ന് പറഞ്ഞിട്ട് കോള് കട്ട് ചെയ്യാണ്. സോറി, എനിക്ക് ഈ കോൾ എടുത്തേ മതിയാകുമായിരുന്നുള്ളൂ എന്ന് ആള് തിരിച്ച് മാധ്യമപ്രവർത്തകരുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹൃദ്യമായിട്ടുള്ള പെരുമാറ്റം എല്ലാവരും വളരെയധികം ഇഷ്ടത്തോടുകൂടിയാണ് ഏറ്റെടുത്ത് കേട്ടോ. ഇതുപോലെ നമുക്കും ചില കോൾസ് നമ്മൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യും, ശരിയല്ലേ? കറക്റ്റായിട്ട് നമ്മൾ ആ കോൾ അങ്ങോട്ട് എടുത്തിരിക്കുക. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ചിലപ്പോൾ നമ്മൾ ആ കോൾ അറ്റൻഡ് ചെയ്തിരിക്കും. ആ കോൾ ആരുടേതാണ് എന്നുള്ളതാണ് ഈ സമയത്ത് എനിക്ക് ചോദിക്കാനായിട്ടുള്ള കാര്യം. മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കോൾ ഏത് കോളാണ്? ചിലപ്പോൾ ബോസിൻ്റെ കോളാണോ? അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഹെഡിൻ്റെ കോള് വരുന്ന സമയത്ത് എവിടെയാണെങ്കിലും ഓടിപ്പടച്ച് വന്ന് ചാടി വന്നിട്ട് ആ കോൾ എടുത്ത് അറ്റൻഡ് ചെയ്തതിന് മറുപടി കൊടുക്കുന്ന ഒരു രീതിയാണോ? അതോടൊപ്പം ഈ കോൾ വിശേഷം പറയുന്ന സമയത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ വേറൊരു കാര്യമാണ്, ചിലപ്പോൾ നമ്മൾ ആരെങ്കിലും അത്യാവശ്യത്തിനായിട്ട് വിളിക്കണമെന്ന് വിചാരിക്കും, മറന്നു പോകും. പിന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് പറയും, ഞാനിപ്പോൾ വിളിച്ചില്ലെങ്കിൽ പിന്നെ മറന്നു പോകും, അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ വിളിച്ച് പെട്ടെന്ന് കാര്യം പറയുകയാണെന്നോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൺവേ ചെയ്യാറുണ്ട്. അങ്ങനെയും വേണ്ടി കോൾ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വിശേഷങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കൗതുകങ്ങൾ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു കോൾ ആരുടേതാണ്? അല്ലെങ്കിൽ ഈ പറഞ്ഞ കോൾ വിളിക്കാൻ മറക്കുക എന്ന് പറഞ്ഞ സംഭവം, ഞാൻ തിരിച്ച് വിളിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറേ നാള് കഴിഞ്ഞിട്ട് തിരിച്ച് വിളിക്കുന്ന ആൾക്കാരുണ്ടാവും. ഓ, അതായത് ഇപ്പം വിളിക്കാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാമേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോൾ വരുന്ന പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ നാളുകൾക്ക് ശേഷം തിരിച്ച് വിളിക്കുന്നത്. ഇനി കോൾ റിലേറ്റഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് രസകരമായിട്ടുള്ള സംഭവങ്ങളോ അല്ലെങ്കിൽ ഇതുപോലെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയിട്ടുള്ള കോൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇത്തരത്തിലെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൗതുകത്തോടുകൂടി സംസാരിച്ചു പോകാം. വിളിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വിളിക്കാട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക് അല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജസ് കൂടി പോരട്ടെ. നിങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു കോൾ ആരുടേതാണ്
എന്നുള്ളതാണ് ഒരു ചോദ്യം. അതോടൊപ്പം തന്നെ ഈ കോൾ വിളിക്കാൻ മറന്നു പോകുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്, 444-449-17 എന്ന നമ്പറിലേക്ക്. ഷാസിൽ കെ സലാം, ഗുഡ് മോർണിംഗ് ഷാസിൽ. ഓക്കെ, ദോഹ ടു റാസ്ലഫാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഷാസിൽ. ഓക്കെ, ഒരു നല്ല ഡേ, വളരെ സ്പെഷ്യലായിട്ട് വിഷയുന്ന നമ്മുടെ പ്രിയപ്പെട്ട ലിസ്ണറാണ് ഷാസിൽ. പ്രിയയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, താങ്ക് യു പ്രിയ, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. അർഷദിൻ്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, താങ്ക് യു അർഷദിനും ഒരു നല്ല ഡേ, വളരെ സ്പെഷ്യലായിട്ട് നമ്മളും വിഷ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചോദ്യത്തിലൂടെ നമ്മളിങ്ങനെ പോകുന്ന ടൈമാണ്. നിങ്ങളുടെ മെസ്സേജുകൾ ഓക്കെ, മസ്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്ന കോള് രാഹുൽ പറയുന്നത് അമ്മയുടെയാണ്, പിന്നെ കെട്ടിയോ വൈഫ് വിളിച്ച് വൈഫും അമ്മയും രണ്ടുപേരുടെയും കോള് മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തിരിക്കും എന്നാണ് രാഹുൽ പറയുന്നത്. സച്ചിൻ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത്, എൻ്റെ ബോസ് വിളിച്ചാൽ ഞാൻ എവിടെയാണെങ്കിലും ചാടി കോൾ എടുത്തിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്യുന്ന കോൾ ഏതാണ്, അതോടൊപ്പം തന്നെ ഈ കോൾ വിളിക്കാൻ മറന്നു പോയിട്ടുണ്ടായിട്ടുള്ള സംഗതികൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ആ വിശേഷങ്ങളും രസകരമായിട്ടൊക്കെ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്, 444-449-17 എന്ന നമ്പറിലേക്ക്. അപ്പം ഈ ദിവസത്തിന് ഒരു രസകരം നല്ലൊരു പ്രത്യേകത ഉണ്ട്, ഇത് നേച്ചർ ഫോട്ടോഗ്രാഫി ഡേ ആണ് കേട്ടോ. അതിൻ്റെ വിശേഷങ്ങളിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കൂടി ഒന്ന് കേട്ട് ആസ്വദിക്കാം. എന്തായാലും കോളുകളെക്കുറിച്ചും ഫോണിനെക്കുറിച്ചും ഒക്കെ പറഞ്ഞ സമയത്ത് അങ്ങനെ വരുന്ന ഒരു പാട്ടാണ്, ഇന്ത്യൻ മൂവിയിലെ പാട്ട് നമ്മൾ കേൾക്കുന്നു, ടെലിഫോൺ മണി പോൽ.

0: frequency. Now, available on Vodafone Shoof app. നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Let's play football.
0: Football Mania.
3: ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രിയോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹോസ്റ്റ് കൺട്രീസിനെ പ്രതിനിധീകരിക്കുന്ന ട്രൈ അഥവാ മൂന്ന് എന്നർത്ഥമാക്കുന്നു. സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നാണ് ട്രിയോണ്ട എന്ന പേര് നൽകിയിരിക്കുന്നത്.
2: Let's play football.
0: Football Mania.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores, where the world comes to shop.

പട്ടാളം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമാണ്. ഒരുപാട് പേരുടെ മെസ്സേജിൽ കൂടി വന്നു നിൽക്കുന്ന സമയമാണ്. ഞാനിങ്ങനെ ചോദിച്ചുവരായിരുന്നു, മസ്റ്റ് ആയിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന കോൾ ആരുടേതാണ്? അത് പറയാനൊരു കാരണം കൂടി ഉണ്ടായിരുന്നു. നിതീഷ് കുമാറിന്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു പത്രസമ്മേളനമായിരുന്നു. അപ്പോൾ അമ്മയുടെ കോൾ വന്ന സമയത്ത് ആള് മാധ്യമ പ്രവർത്തകരോട് 2 മിനിറ്റ് ചോദിച്ചിട്ട് ആള് കോൾ എടുത്തിട്ട് കോൾ കട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതൊരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടൊരു വീഡിയോ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് ഞാൻ ചോദിച്ചു, മസ്റ്റായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഒരു കോൾ ഏതാണ് എന്നുള്ളൊരു ചെറിയ ചോദ്യം ചോദിച്ചപ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജുണ്ട്. ഇമ്മാനുവൽ പറയുന്ന അമ്മയുടെയും ചേച്ചിയുടെയും കോളാണ് മസ്റ്റായിട്ട് എന്തായാലും അറ്റൻഡ് ചെയ്തിരിക്കും എന്ന് പറയുന്നു. മുഹമ്മദ് പർവേഷ് ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. അനസിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡീലക്സ് എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നൊരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഓക്കെ, താങ്ക് യു സാജ്, താങ്ക് യു സോ മച്ച്. ഓർവിൽ ആൻഡ് എവ്ലിൻ റോസ് ഫാമിലിയുടെ ഒരു വിഷസ് എനിക്ക് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം. ശ്രീയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ശ്രീ, ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം കേട്ടോ. ഓക്കെ, ഡോക്ടറുടെ ബർത്ത്ഡേയും ഇന്നലെ തന്നെയായിരുന്നു അല്ലേ? ഓക്കെ, അടിപൊളി അടിപൊളി. ഓക്കെ, അത് സെലിബ്രേഷനൊക്കെ അടിപൊളിയാണെന്ന് വിചാരിക്കുന്നു. അൻഫാൽ പറയുന്നത്, ഇന്ന് ഗുഡ് മോർണിംഗ് നിസ് ആൻഡ് പുണ്ണി, ഇന്ന് ഞങ്ങളുടെയും ഖത്തറിൻ്റെയും പ്രിയ സഹോദരി ഇന്നലെയായിരുന്നു കേട്ടോ ജന്മ ബർത്ത്ഡേ വിഷസ് പറയുന്നു. ഒന്ന് വിഷയേണ് നല്ല ആയുസ്സും ആരോഗ്യവും ശബ്ദവും നൽകി ഈശ്വരൻ അനുഗ്രഹിക്കും. താങ്ക് യു അൻഫാലെ, ഒരുപാട് സന്തോഷം, ഒരുപാട് സ്നേഹം, വളരെ വളരെ സ്പെഷ്യലായിട്ട് ഞാനും തിരിച്ചു പറയുന്നു കേട്ടോ. ഓക്കെ, അതോടൊപ്പം ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ പി ഒ ബോക്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു സ്ഥല വിശേഷം കൂടി ഒന്ന് പെട്ടെന്ന് അറിഞ്ഞു പോയാലോ എന്ന് ഞാൻ വിചാരിക്കണം. വലിയൊരു ഹിസ്റ്ററിയിലേക്കല്ല, ചെറിയൊരു വിശേഷത്തിലേക്ക് നമ്മൾ പോവാണ്. ബോക്സിൽ നമ്മളിനി പോകാത്ത സ്ഥലങ്ങൾ നാട്ടിൽ ഭയങ്കര കുറവാണല്ലോ. ചരിത്രമില്ലാത്ത സ്ഥലങ്ങളിലൂടെ നമ്മൾ പോയിട്ടില്ല. ബാക്കി ചരിത്രമുള്ള മിക്കവാറും എല്ലാ സ്ഥലങ്ങളും നമ്മളിങ്ങനെ കവർ ചെയ്ത് പോയിട്ടുണ്ട്. അങ്ങനെ പോകുന്ന സമയത്ത് ട്രിവാൻഡ്രത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതേതെന്നറിയോ? തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. അതേത് സ്ഥലമാണെന്ന് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ പറയണം. ആ സമയത്ത് ഞാൻ ബാക്കിയുള്ളവരുടെ ഒരു ബാക്കി വന്നിട്ടുള്ള മെസ്സേജസിലേക്ക് ഒന്ന് പോകാം. അപ്പം ആർക്കെങ്കിലും മനസ്സിലേക്ക് തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം ഏതാണ് എന്ന് അറിയപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്, അതേത് സ്ഥലമാണെന്ന് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും മെസ്സേജിൽ പറയണേ. 5000917 ഷാൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് ഷാൻ. അയ്യോ, രവിശങ്കർജി എനിക്കൊരു വലിയ കുറിപ്പ് എഴുതി അയച്ചിട്ടുണ്ട്, ഞാനത് തീർച്ചയായിട്ടും വായിക്കുന്നതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളിയൊരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്താ എനിക്ക്, ഞാൻ എന്ത് മറുപടി പറയണം എന്ന് എനിക്കറിയാം. ഓക്കെ ഓക്കെ ഓക്കെ, അടിപൊളിയൊരു കുറിപ്പ് എനിക്ക് അയച്ചു തന്നിരിക്കുന്നത് കേട്ടോ. ഓക്കെ, താങ്ക് യു. എന്താ എനിക്ക്, ഞാൻ എന്ത് മറുപടി പറയണം.

ഒത്തിരി ഒത്തിരി നന്ദി. സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മെസ്സേജ് ബോക്സിലാണെങ്കിലും അത്രമാത്രം ആളുകളുടെ മെസ്സേജ് എനിക്ക് വന്നു. എല്ലാവർക്കും നിറയെ സ്നേഹം, നന്ദി എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ട് പറ്റുന്നുള്ളൂ. എല്ലാവരുടെയും വലിയ വലിയ കുറിപ്പുകൾ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അതിനൊക്കെ വലിയൊരു സ്നേഹം കൂടി പറയുന്നു. ഓക്കെ, പട്ടമാണോ സ്ഥലം അല്ലേ? തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നൊരു സ്ഥലമുണ്ട്, അതേതാണെന്ന് ഞാൻ ചോദിച്ചു. അപ്പം ഷാൻ ചോദിക്കുന്ന പട്ടം ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇഫ്തിക്കർ പറയുന്ന കിഴക്കേക്കോട്ടയാകാം എന്ന് പറയുന്നു. എകെഎച്ച് എന്ന് പറഞ്ഞ അക്കൗണ്ടിൽ എന്ന് പറയുന്നത്. ഓ, താങ്ക് യു, താങ്ക് യു അമ്മ, താങ്ക് യു സോ മച്ച്, ഒരുപാട് സന്തോഷം. ഓക്കെ, പട്ടമാണോ കിഴക്കേക്കോട്ടയാണോ എന്ന് ചോദിച്ചൊരു VIP ഏരിയയൊക്കെ ആയിട്ട് അറിയപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ആ സ്ഥലം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലമാണ്. ആ പേര് പറയുമ്പോൾ ഒരു നടനെ കൂടെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക്, സച്ചിനും കിഴക്കേക്കോട്ടയാണോന്ന് ചോദിക്കുന്നത്. സച്ചിനെ പൂജപ്പുരയാണ് കേട്ടോ. തിരുവനന്തപുരത്തിൻ്റെ ഹൃദയം എന്ന് അറിയപ്പെടുന്ന സ്ഥലങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് പൂജപ്പുര എന്ന് പറയുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകതയും വലിയ വലിയ ചരിത്രങ്ങളും ആ സ്ഥലത്തിനുണ്ട് കേട്ടോ. ഒരുപാട് പ്രശസ്തരായിട്ടുള്ള സാഹിത്യകാരന്മാരും കലാകാരന്മാരും ചലച്ചിത്ര പ്രവർത്തകരും ഒക്കെ ഉള്ളൊരു ഒരു നാടുകൂടിയാണ് പൂജപ്പുര എന്ന് പറയുന്നത്. മാത്രമല്ല പ്രശസ്തമായിട്ടുള്ള സംഗീതോത്സവങ്ങളൊക്കെ അവിടെ നടക്കാറുണ്ട്. VIP ഏരിയ ആയിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് പൂജപ്പുര എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് കൂടി പോവുകയാണ്. അതിനുശേഷം അടുത്ത മണിക്കൂറിൽ നമുക്ക് ഇനിയും ഒരുപാട് അപ്ഡേറ്റുകളിലേക്കും ഒക്കെ തന്നെ വരാനായിട്ടുണ്ട്. അതിനു മുമ്പായിട്ട് ഞാൻ അടുത്ത പാട്ടുകൂടി നിങ്ങൾക്ക് തരികയാണ്. കൂടെ നിങ്ങളുടെ സ്പെഷ്യൽ വിശേഷം വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജുകളായിട്ട് അയക്കാവുന്നതാണ്. ജസ്റ്റ് ചേച്ചിയുടെ വലിയൊരു കുറിപ്പ് എനിക്ക് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഭയങ്കര സ്നേഹത്തോടുകൂടിയാണ് എനിക്ക് ആ കുറിപ്പ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഓക്കെ, മനോഹരമായ ദിവസങ്ങളിലൊന്നാകട്ടെ. സന്തോഷവും സ്നേഹവും വിജയങ്ങളും നിറഞ്ഞ ഒരു വർഷം മുന്നിലുണ്ടാവട്ടെ. നിന്റെ പുഞ്ചിരി എന്നും മായാതെ നിലനിൽക്കട്ടെ. ഓക്കെ, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു. ഒത്തിരി സ്നേഹം പറഞ്ഞുകൊണ്ട് ഞാൻ അടുത്ത പാട്ടിലേക്ക് പോവാണ്. താങ്ക് യു, എല്ലാവർക്കും വലിയൊരു സ്നേഹം പറയുന്നു കേട്ടോ.

0: സൂനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
3: Messi, Ronaldo, Neymar, Modric. This

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
0: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ, 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
3: ഹായ്, ദിസ് വിജയ് ബാബു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഖത്തറിലെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. കേട്ട്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: ഇൻ അസോസിയേഷൻ വിത്ത്
4: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
5: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: ഡോക്ടർ ഓൺ എയർ, ഡോക്ടർ ഓൺ എയർ, ബ്രോട്ട് ടു യു ബൈ നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന് യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
3: Naseem Surgical and Medical Center. Appointmentukalkkayi vilikku 4411133.
0: You're listening to
5: Morning Safari.
0: Morning Safari.
5: Morning Safari.
2: Only on Radio Suno

0: Savari. Only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari.
1: Brought to you by Malabar Golden Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: सुनो अपडेट्स। ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ വൈദ്യുതി മിതോപയോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ജൂൺ മുതൽ ഓഗസ്റ്റ് 2026 വരെ 3 മാസക്കാലമായിരിക്കും ക്യാമ്പയിൻ. പ്രചാരണ പരിപാടികളിൽ സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തും. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളിൽ വായനാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ പുതിയ ലൈബ്രറി സമുച്ചയം. വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 6000-ലധികം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈബ്രറിയാണിത്. ഖത്തറിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഭാഷാ കമ്മ്യൂണിറ്റി ലൈബ്രറി കൂടിയാണിത്. ഖത്തറിലെ വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും പുസ്തക സംഭാവനകളിലൂടെയാണ് പുസ്തകങ്ങൾ ശേഖരിച്ചത്. ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് എഫിലെ പോരാട്ടത്തിൽ ടുണീഷ്യയെ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വീഡൻ ഉജ്ജ്വല തുടക്കം കുറിച്ചു. ICC വനിതാ T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. എഡ്ജ്ബാസ്റ്റണിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 64 റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ദോഹയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്.
1: Weather report powered by Qatar Meteorology Department. This is Radio Suno 91.

0: ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ, ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ. 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
2: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. കൂടുതൽ
2: വിവരങ്ങൾക്കായി visit cbq.qa.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Hello, this is Aishwarya Lakshmi.
3: You're listening to
2: Radio Suno. 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop. Just

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 million റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu, hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 8 മണി കഴിഞ്ഞ 26 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. ലോകകപ്പിലെ ആവേശകരമായിട്ടുള്ള മത്സരങ്ങൾ നമ്മൾ കാത്തിരിക്കുന്ന ടീമുകൾ ഇനി കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് ഫുട്ബോൾ ലോകകപ്പ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ഒരുപാട് വിശേഷങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പം നമ്മൾ നേരെ അപ്ഡേറ്റ്സുകളിലേക്ക് എത്തുകയാണ്.
7: Every goal, every match, every moment of the FIFA World Cup 2026
8: in association with
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണമയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
6: അങ്ങനെ വേൾഡ് കപ്പിലെ ഒരു തകർപ്പൻ വിജയത്തോടുകൂടി സ്വീഡൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അവരുടെ ഒരു തുടക്കം അവരിതായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഗ്രൂപ്പ് എഫിലെ മാച്ചായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നത്. 1-5 5 ഗോളുകളാണ് കേട്ടോ. 5 ഗോളുകൾക്ക് സ്വീഡൻ ട്യുണീഷ്യനെ തകർത്തെറിഞ്ഞു എന്ന് തന്നെ തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. മത്സരത്തിൽ ഉടനീളം സ്വീഡൻ മികച്ച മുന്നേറ്റങ്ങളായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ളൊരു മാച്ചായിരുന്നു. യാസിൻ അയാരി എന്ന് പറയുന്ന ആ ഒരു താരം 2 ഗോളുകൾ നേടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 5 ഗോളുകൾ ചെറിയ കാര്യമാണല്ലേ. 5 ഗോളുകൾക്കായിരുന്നു സ്വീഡൻ ട്യുണീഷ്യനെ പരാജയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോ സ്പെയിനൊക്കെ കളത്തിലേക്ക് ഇറങ്ങാൻ പോകുന്ന ദിവസങ്ങളാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യണം. പ്രത്യേകിച്ച് സ്പെയിൻ ഫാൻസ്, ശരിക്കും പറഞ്ഞാൽ സ്പെയിനെ കുറിച്ച് ഇത്തവണ വളരെയധികം ഒത്തിരി പ്രതീക്ഷകളുള്ള ഒരു ടീം കൂടിയാണ് സ്പെയിൻ എന്ന് പറയുന്നത്. ചെമ്പട ഇറങ്ങാനായിട്ട് പോവുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ ഇഷ്ടപ്പെട്ട ടീമുകൾ കളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് നമ്മളും ഒരുപാട് പ്രതീക്ഷയോടുകൂടി തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയങ്ങളാണ് അല്ലേ. അതോടൊപ്പം ഏറ്റവും സന്തോഷമുള്ള മറ്റൊരു വിശേഷം എന്ന് പറയുന്നത് നമ്മുടെ ഖത്തർ ടീമിനെ സംബന്ധിച്ച് നോക്കുന്ന സമയത്ത് മലയാളി സാന്നിധ്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ഇങ്ങനെ നോക്കി പോകാറുണ്ട്. അപ്പൊ മലയാളി സാന്നിധ്യങ്ങളുണ്ട്, ഒഫീഷ്യൽ സ്റ്റാഫിലും കാര്യങ്ങളും ഒക്കെ മലയാളി സാന്നിധ്യങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നും ഒരാള് നമ്മളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. അപ്പം നമുക്ക് വിശേഷങ്ങളൊക്കെ ഡയറക്റ്റ് കേട്ടറിയാനായിട്ട് നമ്മൾ കുറച്ച് സമയങ്ങൾക്കുള്ളിൽ ആ ഒരു വിശേഷങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നു. അപ്പം അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫുട്ബോൾ മാനിയ.
7: Every goal, every match, every moment of the FIFA World Cup 2026
8: in association with
9: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണമയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാൻ സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
2: You are listening to Radio Suno 91.7 FM. 91.7 FM.
8: Qatar's happiness frequency.
2: Radio Suno.
10: ിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 riyalinte ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് 1 riyalinte ഷോപ്പ് ചെയ്യൂ.
11: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ rewarding living. Terms and conditions apply.
12: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ.
13: പറയാൻ പറ്റില്ല.
12: ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
9: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
13: ആക്ഷൻ മുനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
14: ഹൊറർ,
15: തനിക്ക് പോകാൻ അനുവാദമില്ല.
12: ഓ ഡ്രാമ,
16: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്യം.
12: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: സുനോ.
1: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
2: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
1: മില്യണോ?
2: അതെ, CB 2026 മില്യൺ റിയാൽ ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
3: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ മെഡിക്കൽ സെന്റർ.
5: കൺമണി പൂവേ, കണ്ണാടി പൂവേ.
6: നമസ്കാരം, ഞാൻ എം ജി ശ്രീകുമാർ.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7.
7: യു ആർ ലിസണിംഗ് ടു
8: മോർണിംഗ് സവാരി.
7: മോർണിംഗ് സവാരി
8: ഓൺലി ഓൺ റേഡിയോ സുനോ 91.7 FM.
9: സമയം 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്.
10: അങ്ങനെ ഫുട്ബോളിന്റെ ലോകത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് മോർണിംഗ് സവാരിയിൽ. നമുക്കൊക്കെ അറിയാവുന്ന കാര്യം, നമ്മുടെ ഖത്തർ ടീമിനൊപ്പം തന്നെ മലയാളികളായിട്ടുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫ് കൂടി ഉണ്ടല്ലേ?
9: തീർച്ചയായിട്ടും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞത് ഇത് ഇന്ത്യൻസിന്റെ ഒരു ഫുട്ബോൾ കൂടിയായിരിക്കും, അല്ലെങ്കിൽ മലയാളികൾക്ക് ഏറ്റവും അധികം ഫുട്ബോൾ കാണാൻ അവസരം ഒരുങ്ങുന്ന ഒരു ഫുട്ബോൾ മാമാങ്കമായിരിക്കും എന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ ഇത് പറഞ്ഞു. പക്ഷെ ആരാധകർ കൊണ്ടും അല്ലെങ്കിൽ ഒഫീഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ടിംഗ് സ്റ്റാഫുകളുടെ സാന്നിധ്യം കൊണ്ട് വീണ്ടും മലയാളികൾ അവിടെയും എന്താ പറയുന്നത്, സാന്നിധ്യം അറിയിക്കുന്നു, സന്തോഷം തെളിയിക്കുന്നു എന്നുള്ളതാണ്.
10: തീർച്ചയായിട്ടും. മുഹമ്മദ് സഫീർ അദ്ദേഹം ടീമിനൊപ്പം ഉള്ള ഒരു സപ്പോർട്ടിംഗ് സ്റ്റാഫാണ്. അപ്പൊ അദ്ദേഹം നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. എന്തൊക്കെയാണ് വിശേഷങ്ങൾ, എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം. മുഹമ്മദ് സഫീർ, സ്വാഗതം റേഡിയോ സനോയിലേക്ക്.
11: ഹായ്, ഹലോ, നമസ്കാരം. നമസ്കാരം, സന്തോഷം. പിന്നെ നമ്മൾ സ്വിറ്റ്സർലാൻഡ് കളി കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ 1-1 സമനിലയായി. വളരെ നല്ല മത്സരമായിരുന്നു, നല്ല മത്സരം കാഴ്ചവെക്കാൻ പറ്റി. എന്തായാലും അടിപൊളിയായിട്ട് മത്സരങ്ങളൊക്കെ നടന്നു, നല്ല നല്ല റിസൾട്ട് കിട്ടി, താങ്ക് ഗോഡ്. ഇനിയിപ്പോ നമ്മ നെക്സ്റ്റ് മത്സരം കാനഡയിലാണ്, അതും നമുക്കുണ്ട്. ഇപ്പൊ നമ്മ തിരിച്ച് ഇപ്പൊ ഈ സ്വിറ്റ്സർലാൻഡും മത്സരം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മ തിരിച്ചിപ്പോ നമ്മ റിട്ടേൺ ഇപ്പോ റൂം വീട്ടിലേക്ക് എത്തി. നമുക്കതൊരു മൊത്തം ഒരു 6-7 മണിക്കൂർ യാത്ര ചെയ്തിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മളെ പഴയ ഹോട്ടൽ നമ്മ താമസിക്കുന്ന സ്ഥലത്തേക്ക് സാന്ത ബർബറയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോ നമ്മള് അവിടുത്തെ ദോഹയിലത്തെ 19-ാം തീയതി, ഇവിടുത്തെ 18-ാം തീയതി ആണ് നമ്മൾ നെക്സ്റ്റ് മാച്ച് വരുന്നത് കാനഡയ്ക്ക്. ഇപ്പൊ കാനഡയിലേക്കും നമ്മൾക്ക് ബൈ എയർപോർട്ടിലേക്കും ഇതേമാതിരി തന്നെ പോകണം. പിന്നെ അവിടെ നിന്ന് നമുക്ക് 2-3 മണിക്കൂർ ട്രാവൽ ചെയ്താലാണ് നമ്മൾ കാനഡയിലെത്താ. ഒക്കെ ഒക്കെ അടിപൊളിയാണ്. എല്ലാവരുടെ പ്രാർത്ഥന പോലെ തന്നെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ലാ അടുത്ത മത്സരങ്ങളും നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല രീതിയിൽ നടക്കട്ടെ, എത്തട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് എല്ലാവർക്കും. എല്ലാവരുടെ പ്രാർത്ഥന പോലെ വിജയം കിട്ടട്ടെ.
9: അപ്പൊ ഷഫീർ ബ്രോ, ഇതില് കളിയിലെ അല്ലെങ്കിൽ ഗ്രൗണ്ടിലെ ആവേശവും ഗ്യാലറിയിലെ ആവേശവും ഒക്കെ നമ്മൾ കണ്ടു, എന്തായിരുന്നു ഡ്രസ്സിംഗ് റൂമിലെ ഒരു ആവേശം, എങ്ങനെയായിരുന്നു?
11: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരും നല്ല സന്തോഷത്തിലായിരുന്നു. എല്ലാവരെ പോലെ തന്നെ നമ്മളും അത് ആഘോഷിച്ചു. ഡ്രസ്സിംഗ് റൂമിലായാലും വികാരപരമായ കുറെ രംഗങ്ങളുണ്ടായിരുന്നു. ഇമോഷണലി എല്ലാവരും ഭയങ്കര ഇതായിരുന്നു. നമ്മളെ കോച്ചിങ് സ്റ്റാഫായാലും നമ്മളെ സ്റ്റാഫുകളായാലും പ്ലെയേഴ്സുകളായാലും എല്ലാവരും ഒത്ത് ഒരുമിച്ച് കിട്ടിയ ഒരു വിജയത്തിന് തുല്യമായ ഒരു സമനിലയാണത്. എങ്കിൽ കൂടി നമ്മള് ഇനിയുണ്ട് നമുക്ക് 2 മത്സരങ്ങള്, അതിൽ നമുക്ക് ജയിച്ച് മുന്നേറാൻ കഴിയണം. അതിനുള്ളൊരു പരിശ്രമത്തിലാണ് എല്ലാവരും നമ്മളെല്ലാവരും കൂടി. നമ്മളെല്ലാവരുടെ പ്രാർത്ഥനയും അതിലുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ

0: ടീമിന്റെ സപ്പോർട്ടിങ് സ്റ്റാഫുകളായിട്ട് മലയാളികളായിട്ട് വേറെ നാല് പേരും കൂടി ഉണ്ട്. അവര് ടീമിന്റെ കിറ്റുമ്മമാരാണ്. അവരും നമ്മളെ ടീമിന്റെ പണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ്. എന്തായാലും ഇനിയും കൂടുതൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ. പരമാവധി നമ്മൾ ഏറ്റവും ഫൈനൽ വരെ കളിക്കാനുള്ള ചാൻസ് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക.
1: അപ്പം തഹസൻ എന്ന മലയാളി കൂടി നമ്മുടെ ടീമിന്റെ ഭാഗമാണ്. അപ്പം തഹസിനെ കണ്ടിരുന്നു, എന്താണ് നിങ്ങളുടെ തഹസിന്റെ കൂടെയുള്ള ആ ഒരു എക്സ്പീരിയൻസും ആ ഒരു വിശേഷങ്ങളൊക്കെ നമ്മളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യാമോ?
0: തഹസിൻ നമ്മളൊപ്പം തന്നെയുണ്ട്. നമ്മളുടെ ഒരു അനിയന്റെ പോലെ തന്നെയാണ് നമ്മൾ അവനെ കൊണ്ടുനടക്കുന്നത്. ഇനിയുള്ള മത്സരങ്ങള് കളിക്കട്ടെ, കാലിന്ന് ഗോള് വീഴട്ടെ, ആ ഗോളിൽ ഖത്തർ ജയിക്കട്ടെ. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ അതും ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുകയാണ്. നമ്മളും കാണാൻ കൊതിച്ചിരിക്കുന്ന ഒരു നിമിഷം അത് തന്നെയാണ്. പരമാവധി എല്ലാ കളികളും ജയിച്ച് നല്ല റിസൾട്ട് കിട്ടി. അതേപോലെ എല്ലാവരും പ്രാർത്ഥിക്കുക. സന്തോഷം.
2: Every goal, every match, every moment of the FIFA World Cup 2026 in association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
4: ഫുട്ബോൾ മേനിയുടെ ആവേശം അങ്ങ് സ്വിറ്റ്സർലൻഡിൽ നിന്നും ഒക്കെ ഇവിടേക്ക് എത്തിക്കുകയാണ്.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇനി ബാക്കിയുള്ള തീർച്ചയായിട്ടും സപ്പോർട്ടിംഗ് സ്റ്റാഫുകളൊക്കെ നമ്മളുടെ കൂടെ ജോയിൻ ചെയ്യപ്പെടും എന്ന് കരുതുന്നു.
4: അപ്പൊ എന്തായാലും ഫുട്ബോൾ മേനിയെ നമ്മൾക്കൊപ്പം ചേർത്ത് നിർത്തുന്ന ഞങ്ങളുടെ എല്ലാ സ്പോൺസേഴ്സിനും തുടക്കത്തിലെ ഞങ്ങളുടെ സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് സിറ്റി എക്സ്ചേഞ്ച്. ശരിക്കും സിറ്റി എക്സ്ചേഞ്ചിന്റെ ഒരു വലിയ പ്രത്യേകത എന്ന് വെച്ചാല് ഫുട്ബോളിന്റെ എന്ത് ആവേശം ഖത്തറിലുണ്ടെങ്കിലും സിറ്റി എക്സ്ചേഞ്ച് മുമ്പിലുണ്ട്. ലിസ് എപ്പോഴെങ്കിലും സിറ്റി എക്സ്ചേഞ്ചിന്റെ ഓഫീസിലൊന്ന് പോകണം. ഓഫീസിൽ പോകുന്ന സമയത്ത് എന്റെ പൊക്കമുള്ള ട്രോഫി. അപ്പൊ ഈ പറഞ്ഞതുപോലെ തന്നെ അപ്പൊ ഫുട്ബോളിന്റെ ഒരു ആവേശവും ആരവും ഒക്കെ നമ്മളിലേക്ക് എത്തിക്കുന്നു ഫുട്ബോൾ മേനിയയിലൂടെ. ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മളും ഒരു ഫുട്ബോൾ ആന്തം ചെയ്തിരുന്നു.
1: അതെ, ആ ഒരു പാട്ടിന്റെ പുതിയൊരു വേർഷൻ.
4: തീർച്ചയായിട്ടും നമ്മൾ പൊടി പാർന്ന പൂരം എന്ന് തുടങ്ങുന്ന ആ ഒരു ഫുട്ബോൾ ആന്തത്തിന്റെ ഒരു AI വേർഷനിലേക്ക് നമ്മൾ വരുന്നത്. ഇപ്പൊ എല്ലാം AI അല്ലേ? കുട്ടി തന്നെ AI ആണോ എന്ന് എനിക്ക് സംശയം.
1: എനിക്ക് എന്നോട് തന്നെ ഒരു സംശയമുണ്ട്.

0: su 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're
6: ഇത് തീരുന്നില്ലേ എന്ന് ചോദിച്ച പോലെയാണ്. ആദ്യം തന്നെ ഒരു ക്ഷമാപണത്തോടു കൂടി തുടങ്ങട്ടെ. കാരണം എന്താന്ന് വെച്ചാല്, കഴിഞ്ഞ ദിവസം ഞാൻ നിസയുടെ പിറന്നാളാന്ന് അറിയുന്നത് ഷോ കഴിഞ്ഞിട്ടൊക്കെ. എനിക്ക് അങ്ങനെ ഒരു ചെറിയ
7: പ്രശ്നം,
6: എനിക്ക് അങ്ങനെ ഡേറ്റ് ഓർത്ത് വെക്കാനോ അങ്ങനെയുള്ള അങ്ങനെ വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ ഇന്നലെ ബോബി ബഹർണി നിന്ന് നിസയ്ക്ക് ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കണുണ്ടപ്പോൾ അയ്യോ വിഷ് ചെയ്യാൻ പോലും പറ്റിയില്ലല്ലോ, ഓണറിൽ വിഷ് ചെയ്യാൻ പോലും പറ്റിയില്ലല്ലോ എന്ന് ഞാനിങ്ങനെ വിഷമപ്പെട്ടിരിക്കുന്ന സമയത്താണ് നോക്കി കഴിഞ്ഞപ്പോ നിസയുടെ പ്രൊഫൈൽ ഒന്ന് എടുത്ത് നോക്കി കഴിഞ്ഞപ്പോ എല്ലാവരുടെയും വിഷസ് ഇഷ്ടം പോലെ, ഇഷ്ടം പോലെ പലതുണ്ട്, പല സൈസില് പെട്ടക്കണത് എന്റെ കയ്യില്. അപ്പോ ഇതിൽ ഈ പാവത്തിന്റെ മുക്കി കളയല്ലേ.
8: ദിസ്

0: താങ്ക് യു അപ്പുണ്ണി, താങ്ക് യു സോ മച്ച്. ഇന്ന് രാവിലെ മുതൽ സത്യം പറഞ്ഞു ഞാൻ എന്നിട്ട് കുറെ മെസ്സേജ് വായിച്ചിട്ടേ, ഈ ചില മെസ്സേജ് ഒന്നും ഞാൻ മുഴുവൻ വായിച്ചു തീർത്തില്ല. അപ്പൊ അങ്ങനെ മെസ്സേജ്, അപ്പൊ ഞാൻ പറഞ്ഞു എല്ലാവർക്കും സ്നേഹം സ്നേഹം എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നും പറയാൻ തൽക്കാലം ഇല്ല.
1: എന്റെ ഭാഗത്തുനിന്നും ബിലേറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ ആശംസ അറിയിക്കുകയാണ്. ഒരുപാട് സന്തോഷം ഇനിയുള്ള വർഷം ഉണ്ടാകട്ടെ. കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒരുപാട് നന്മകൾ എല്ലാത്തിനും നന്ദിയും കടപ്പാടും സ്നേഹവും സന്തോഷവും അങ്ങനെ എന്തൊക്കെ
0: പറയാനുണ്ട്. രാഹുലിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്, 2016 മുതൽ സ്ഥിരം കേൾക്കുന്ന ശബ്ദങ്ങളാണ് നിസ പുണ്ണി വിനു. വിനുനെ മിസ് ചെയ്യുന്നുണ്ട്. ഡെയിലി വെള്ളം കുടിക്കുന്ന പോലെയാണ് എസ്പെഷ്യലി മോർണിംഗ് സവാരി. കേട്ടില്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്.
1: അങ്ങനെയുള്ള നിർവചനങ്ങളൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്,
0: ഭയങ്കര സന്തോഷമാണ്.
1: തീർച്ചയായിട്ടും ജീവിതത്തിന്റെ നിങ്ങളുടെയൊക്കെ ഈ ഒരു പ്രവാസ ജീവിതത്തിന്റെ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെയൊക്കെ വിട്ടു നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു കൂട്ടായിട്ട് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളത് ഞങ്ങൾക്കും അഭിമാനം നൽകുന്ന ഒരു കാര്യമാണ്.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ മെസ്സേജുകൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്.
1: ഞങ്ങളുടെ ജീവിതത്തിന്റെ വെട്ടം നിങ്ങളാണ്.
0: എനിക്ക് വയ്യ, വെട്ടത്തിലെ പാട്ടാണോ?
1: അല്ല
0: അല്ലേ,
1: അത് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം പോലെയാണ് നമ്മളെങ്കിൽ.
0: ഓ, വെട്ടം പോലെയാണ് നിങ്ങൾ, കാരണം അവര് വെട്ടടിച്ചാലും നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ പറഞ്ഞതാണ് സത്യം. അജു വെട്ടിയാരുടെ മെസ്സേജ്, താങ്ക് യു, താങ്ക് യു. ഓക്കെ, ബുവായിച്ചറിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പൊ അപ്പണ്ണി, നമുക്കൊന്ന് ഫുട്ബോൾ വിശേഷത്തിലേക്ക് ഒന്നുകൂടെ പോകാം. ഇന്നത്തെ മാച്ചുകൾ,
1: ഓക്കെ, രണ്ട് പാർട്ടികൾക്ക് ശേഷം അതിലേക്ക് നമ്മൾ തിരികെ എത്തുന്നതായിരിക്കും. അപ്പൊ ഇന്നത്തെ മത്സരങ്ങൾ ഏതൊക്കെയാണ്, ഇപ്പൊ കഴിഞ്ഞ മത്സരങ്ങളെ കുറിച്ചുള്ള ചെറിയ ചില അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോ സിംഫണി മൂവിയിലെ പാട്ടിലേക്ക്, അതാണ് ഞാൻ ഫുട്ബോൾ അപ്ഡേറ്റ്സ് കുറച്ച് കഴിഞ്ഞിട്ട് പറയാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: ഹലോ, ഞാൻ അനുസിതാര.
2: യു ആർ ലിസ്ണിംഗ് ടു
1: റേഡിയോ സുനോ 91.7.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just be

0: സമയം 9 കഴിഞ്ഞ് 16 ആയിരിക്കാണ്. വെട്ടം മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. June 15 തിങ്കളാഴ്ച ദിവസമാണ്.
1: ഓക്കെ, അങ്ങനെ വിശേഷങ്ങൾ കേട്ടു പോകുന്ന ടൈമിൽ ഇനിയുള്ള മത്സരങ്ങൾ ഇനി എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഏതൊക്കെ മാച്ച് വൈകുന്നേരം കാണാൻ പറ്റും, വൈകിട്ട് നമ്മളെ സംബന്ധിച്ച് ഏതൊക്കെ മത്സരങ്ങൾ കാണാൻ പറ്റും എന്ന് കൂടി നോക്കാം.
2: Every goal, every match, every moment of the FIFA World Cup 2026 in association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: Today's matches.
1: ഇന്നത്തെ മാച്ചുകളെ നോക്കുവാണെങ്കിൽ ഓൾറെഡി സ്വീഡൻ ട്യൂണീഷ്യ മാച്ച് കഴിഞ്ഞു. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 5-1 സ്വീഡൻ വിജയിച്ചു. തുടരെ ഗോളുകൾ എന്നുള്ള സംഭവം. പിന്നെ അതുപോലെ ഇന്നത്തെ മാച്ചിൽ നോക്കുകയാണെങ്കിൽ ജർമ്മനി ക്രോസോവ മാച്ച്, പക്ഷെ ശരിക്കും ആ മത്സരം കൊണ്ടത് ബ്രസീലുകാർക്കായി പോയി എന്നൊരു
0: വഴിക്ക്
1: പോലെ
0: പറഞ്ഞു പോകും.
1: എന്നോട് അടുത്ത് ബ്രസീൽ ഫാൻ ഫ്രണ്ട് ഉണ്ട്, അപ്പൊ ആൾക്കൊരു സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ച് പറഞ്ഞാണ്.
0: അതല്ല, ബ്രസീലിന് 7 കൊടുത്തൊരു ചരിത്രം ഉണ്ടല്ലോ, അപ്പൊ അവരിങ്ങനെ
1: കൊറേ ട്രോളുണ്ട്. പിന്നെ ഐവറി കോസ്റ്റ് ഇക്വഡോർ മാച്ച് കഴിഞ്ഞു. അതിൽ ഐവറി കോസ്റ്റ് ഒരു മിന്നന്ന വിജയം സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി വരാൻ പോകുന്നത് സ്പെയിനും കേപ്പ് വേർദേ എന്ന് പറയുന്ന ടീമും തമ്മിലുള്ള മാച്ച്. വൈകിട്ട് 7 നമ്മുടെ സമയത്ത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ 10 ബെൽജിയം ഈജിപ്റ്റ് മത്സരം. അപ്പം കേട്ടോളൂ, ബെൽജിയം ഈജിപ്റ്റ് മത്സരം ഇന്ന് രാത്രി 10 കാണാൻ മറക്കരുത്.
0: പക്ഷെ
1: സ്പെയിൻ ഫാൻസ് കാത്തിരിക്കണം, കാരണം അവരെ ചെമ്പട ഇറങ്ങാൻ പോവല്ലേ.
0: തീർച്ചയായിട്ടും നമുക്കറിയാം, നമ്മളും കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്താണ് സ്പെയിൻ ആരാധകരുടെ ഒരു ആവേശം നമ്മൾ കണ്ടതാണ്. ഭയങ്കരമായിട്ടുള്ള ഒരു ആവേശം അവരും ഇവിടെ കോർണിഷിലും മറ്റുമൊക്കെ തീർത്തതായിരുന്നു. അപ്പൊ എന്തായാലും സ്പെയിൻ ആരാധകർ വെയിറ്റ് ഇരിക്കുന്ന,
1: നമ്മുടെ ഖത്തറിലും സ്പെയിൻ ഫാൻസിന്റെ ഗ്രൂപ്പുകളുണ്ട്, മലയാളികളായിട്ടുള്ള സജീവമായിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും ഇന്ന് സ്പെയിൻ ഫാൻസ് വെയിറ്റ് ചെയ്തോളൂ. നിങ്ങളുടെ മത്സരമാണ്, എത്രമാത്രം ഗോളുകൾ പിറക്കപ്പെടും എന്നും കൂടി നമ്മൾ കാത്തിരിക്കുന്നു. അപ്പം തന്നെ ജപ്പാൻ ഫാൻസിനെ വീണ്ടും നമ്മൾ കൈയടിച്ച് അഭിനന്ദിച്ചേ മതിയാവുള്ളൂ. കാരണം നമ്മൾ ഇവിടെ കണ്ടാണ് മത്സര ശേഷം അവര്
0: സ്റ്റേഡിയം.
1: അപ്പൊ ഇത്തവണയും വേൾഡ് കപ്പിലും ആ ഒരു കാഴ്ച കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ പറയുന്നത് അവരുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ജപ്പാന്റെ ആരാധകര് വീണ്ടും കൈയടി നേടുന്നു എന്നുള്ള വിശേഷങ്ങൾ കൂടിയുണ്ട്.
0: നല്ലതിന് കൈയടിക്കാം.
1: അതെ,
2: every goal, every match, every moment of the FIFA World Cup 2026 in association with
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.

0: മണം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
0: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി. എൻഹാൻസിംഗ് യോർ എവറി ഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം. ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop. Just

0: മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് ആ സമയത്തില്ലേ,
1: അത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു.
0: തീർച്ചയായിട്ടും. എന്തായാലും നൗഷാദ് അലിയുടെ വളരെ മനോഹരമായ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു കേട്ടോ, അത് നിസയ്ക്ക് പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ടാണ്. നിസ വായിക്കുമ്പോഴല്ലേ അത് പ്രശ്നമുള്ളൂ, ഞാൻ വായിക്കുന്ന പ്രശ്നമല്ല. ശബ്ദം കൊണ്ട് മായാജാലം തീർക്കുന്ന ഈ അത്ഭുത കലാകാരിക്ക് 1000 പെരുന്നാൾ ആശംസകൾ. ഒരു എഴുത്തുകാരൻ വാക്കുകൾ കൊണ്ട് കഥമനയുന്നത് പോലെ നിങ്ങൾ ശബ്ദം കൊണ്ട് വർണ്ണാഭമായ ലോകം സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ ശബ്ദത്തിലൂടെ വിരിയുന്ന ഓരോ സംസാരവും ചിരിയും കേൾവിക്കാരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ സന്തോഷിപ്പിക്കുന്നു. നിങ്ങളുടെ വാക്കുകൾക്ക് ഒരുപാട് പേരുടെ ഹൃദയങ്ങളിൽ സ്ഥാനം നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇഷ്ടത്തോടെ ജന്മദിനാശംസകൾ നേരുന്നു ആർ ജെ നിസയ്ക്ക്. വക്രയിലെ ചെങ്ങായിമാർ എന്ന വാട്സപ്പ് ഗ്രൂപ്പിലെ പ്രിയ മെമ്പേഴ്സ് എല്ലാവരും ചേർന്നിട്ടാണ് ആശംസകൾ അറിയിക്കുക.
1: അതാണ്, താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഒരുപാട് പേരുടെ മെസ്സേജുകളുണ്ട്. ജെറിൻ താങ്ക് യു, മുരളി താങ്ക് യു, എല്ലാവർക്കും നന്ദി കേട്ടോ.
0: പലരും ഇപ്പഴേ കേട്ടുള്ളൂ. സംഭവം എന്ന് വെച്ചാല് ജെറിനെ മുരളി ഞാൻ മറന്നുപോയി, മറന്നുപോയി എനിക്ക് ഈ ഡേറ്റോ.
1: ഞാനും
0: അല്ല, നമ്മള് സാധാരണ നമ്മുടെ പെരുന്നാളാണെന്ന് ആരും പറയാറില്ല. അത് നമ്മള് പറയാറുണ്ട് ഇന്ന് എന്റെ ജന്മദിനാണെന്ന് ആരും പറയാറില്ല. കൂടെയുള്ളവര് പറയുമ്പോഴാണ് അത് മറ്റുള്ളവരെ അറിയിക്കുന്നത്. പക്ഷെ ഞാൻ ഇന്നലെ അത് മറന്നുപോയി, എനിക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല ആ ഒരു ഡേറ്റ് എന്ന്
1: പറയാൻ
0: ശ്രദ്ധിച്ച്. അല്ല, നിസയുടെ ഒരു പൊതുവെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 2018 മാത്രമാണ് നിസ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്തത്. ആ ഡേറ്റ് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. ഞങ്ങള് രാത്രി കേക്കൊക്കെ കട്ടിഞ്ഞു. അതിനുശേഷം 19-20 ഒന്നും നിസ ആരോടും പറഞ്ഞിട്ടില്ല. പിന്നെ 2022 മറ്റോ ആണ് ബോബി ഇത്
1: പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്.
0: അതാണ്
1: ബോബി ഇടയ്ക്ക് റിമൈൻഡർ എന്ന് വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് നേരെ സൂചനകളിലേക്ക് പോയാലോ.
0: Yes. സൂക്കിൽ നിന്നൊരു സമ്മാനം കൊടുക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. രഞ്ജിത്ത് സംവിധാനം ചെയ്ത ചിത്രമാണ് ആ ഫ്ലോ. അങ്ങ് പോയി ഞാൻ ആയിക്കോ, നിങ്ങളായി നിങ്ങളുടെ പാടായി, നിങ്ങളായി നിങ്ങളുടെ ഹൈഡ് ആൻഡ് സീക്ക്.
1: ഇല്ല, പറയാം പറയാം പറയാം.
0: സംവിധാനം രഞ്ജിത്ത് ആണ്. 2006 റിലീസായ
1: സിനിമ.
0: ഓക്കെ, ദേവർമഠം നായകന്റെ പേരിൽ വരുന്നുണ്ട്. ദേവർമഠം എന്നുള്ളത് നായകന്റെ പേരിൽ വരുന്നുണ്ട്. 2006 സിനിമ റിലീസ് ആകുന്നത്. സംവിധാനം ചെയ്തത്
1: റൈറ്റ് ആൻസർ മുരളി. കറക്റ്റ് ആണ്.
0: എല്ലാവർക്കും കിട്ടി,
1: എല്ലാവർക്കും മനസ്സിലായി. ഞാൻ വിചാരിച്ചത് കിട്ടും,
0: ബുദ്ധിമുട്ടായിരിക്കും.
1: കാരണം ഈ സിനിമയുടെ പേര് അങ്ങനെ
0: അത്ര പ്രചുര പ്രചാരം ഇല്ല.
1: അതെ അതെ അതെ അതെ, പ്രചുര പ്രചാരത്തിന്. അംബാനെ ശ്രദ്ധിക്കണ്ട, അത് തന്നെ ശ്രദ്ധിക്കണം. അംബാനെ,
0: ജാസിര്, ഷാസ്, അതുപോലെ തന്നെ സാൻജോസ്, നികേഷ്, ഹസീബ്, ഷംസുദ്ദീൻ, അൻസല്, ഹിഷാമ്, സനിൽജി. ഓക്കെ,
1: എല്ലാവർക്കും ഏറെക്കുറെ മനസ്സിലായല്ലോ. കാരണം ആ ദേവർമഠത്തിൽ എല്ലാവർക്കും കത്തി എന്നുള്ളതാണ്,
0: പപ്പടി കിട്ടി
1: എന്നുള്ള സംഭവമാണ്. ഓക്കെ, എന്തായാലും റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ. 500 എല്ലാം മനസ്സിലായെന്നല്ലേ.
0: അതായത്
1: നികേഷ്, എന്താ നികേഷ് ഇത് ഇങ്ങനെ നമ്മളോരോ സൂചനകൾ ലാസ്റ്റ് മൈൻഡ് പവറായി.
0: അതുകൊണ്ട് നമ്മള് ശരിക്കും 9 സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ്, പക്ഷെ എല്ലാവരും നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് അറിയാം. അപ്പൊ നിങ്ങളുടെ മെസ്സേജുകൾ കിട്ടിയില്ലെങ്കിൽ നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ്
1: കഴിക്കുന്നതിനും
0: സംഭവം.
1: അപ്പൊ അതിന് വേണ്ടിട്ടാണ്. അപ്പൊ എന്തായാലും ധനേഷ് റൈറ്റ് ആൻസർ ആണ്, പ്രണോയ് റൈറ്റ് ആൻസർ, റൺസിന്റെ മെസ്സേജ്, റെജി റൈറ്റ് ആൻസർ.
0: പ്രണോയ് എഴുതിയ പേര് എങ്ങനെയാ നിസ വായിച്ചേ?
1: പ്രണോയ് അല്ലേ, എന്റെ കണ്ണിൽ മുന്നിലൂടെ ഇപ്പൊ അങ്ങോട്ട് പോയി.
0: ഏത് ഭാഷ ഇത്?
1: പ്രണോയിനല്ലേ. അതെ അതെ, പേരവിടെ
0: എഴുതിയിട്ടുണ്ട്.
1: അത് ഞാൻ വായിച്ചല്ലേ, അല്ലാതെ തന്നെ പേര് കിടപ്പുണ്ട് അവിടെ.
0: അപ്പൊ വേഗ ഉത്തരങ്ങൾ അയച്ചോളൂ. 500-00917. രണ്ട് പാട്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇപ്പോ മാസ്റ്റർ വരുന്നുണ്ട്, നമ്മൾ ചെന്നൈ, ദോഹ ടു ചെന്നൈ.
2: ചെന്നൈ എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: 91.7 FM.
1: Qatar's happiness frequency. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: ഹായ് നമസ്കാരം, ഞാനിന്നുള്ള സ്വന്തം അപ്പം ചേർത്താണ്. നമ്മുടെ സ്വന്തം ഗസ്റ്റർ റേഡിയോ ചെയ്യുന്ന

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി brought to you by മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
3: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.

0: പ്രിൻസ് ആൻഡ് ഫാമിലി മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. സമയം 9 മണി കഴിഞ്ഞ് 43 മിനിറ്റ് ആയിരിക്കാണ്. മോർണിംഗ് സവാരിയുടെ വിശേഷങ്ങൾ കേട്ടുപോകുന്ന സമയം June 15 തിങ്കളാഴ്ച ദിവസം. ഈ ദിവസം നല്ല ദിവസമായി മാറട്ടെ അല്ലേ?
1: തീർച്ചയായിട്ടും. എല്ലാവരുടെയും ഉത്തരങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒപ്പം തന്നെ നമ്മുടെ സ്പെയിൻ പോരട്ടെ പോരട്ടെ എന്നുള്ള അഭിപ്രായങ്ങളും വരുന്നുണ്ട്. റൺസിന്റെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. ഷിയാദ് നെറ്റുരാൻ റൈറ്റ് ആൻസർ അയക്കുന്നു. സജീർ, അതോടൊപ്പം തന്നെ നമ്മുടെ ഓക്കെ അദ്ദേഹത്തിന്റെ പേര് അജി. ഓക്കെ, ആളുടെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ട്. നികേഷ്, ജാസിർ ഹുസൈൻ, ഷാസ്, അങ്ങനെ ഷാസ് റോട്ടറി, ഹസീബ്, ഷംസുദ്ദീൻ, അങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജുകൾ വന്നിട്ടുണ്ട്.
0: ഓക്കെ, അപ്പൊ ശരിയായ ഉത്തരങ്ങൾ അറിയിച്ച എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ മോർണിംഗ് സവാരിയിൽ നിന്നും ഞങ്ങൾക്കും ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകേണ്ട സമയമായിരിക്കുന്നു. ഫുട്ബോളിന്റെ ആവേശം അതിന്റെ കൊടിമുടിയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാല് ഇപ്പൊ ബ്രസീലിന്റെ മത്സരങ്ങൾ കഴിഞ്ഞു, ഇന്ന് സ്പെയിനിന്റെ മത്സരത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ആരാധക വൃന്ദത്തിന്റെ അല്ലെ, ഫാൻ ഫൈറ്റിന്റെ ഒരു സമയം കൂടി ആകുന്നു എന്നുള്ളതാണ് ഇനിയുള്ള ദിവസം.
1: തീർച്ചയായിട്ടും. ഇനി എല്ലാ മത്സരങ്ങളും മാക്സിമം കാണാൻ പറ്റുന്നതൊക്കെ നമ്മള് ബ്രസീലുകാരാണ് കുറച്ച് കൂടുതൽ ഉറക്കം
0: വരുന്ന
1: ആൾക്കാര്, ബ്രസീലുകാരാണ്. ബാക്കിയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു
0: മാച്ചില് ഞാൻ പറഞ്ഞില്ലേ, ഞാന് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു 6 എണ്ണം വരെ അടിക്കുകയാണ്
1: ജർമ്മനി ക്രോസ്.
0: ഞാൻ പക്ഷെ കളിയുടെ സമയം മൊത്തം ഇരുന്നിട്ട് ഈ ടീമിനെ കുറിച്ച് 156 അല്ലെങ്കിൽ 156,000 ആളുകൾ മാത്രമുള്ള ഒരു സ്ഥലം, ഞാൻ അവിടുത്തെ ഫുഡ് എന്താണെന്ന് നോക്കി, അവിടുത്തെ കൾച്ചർ എന്താണെന്ന് നോക്കി, അവിടെ മറ്റേതെങ്കിലും സ്പോർട്സ് എന്താണ്, ടൂറിസം ആണ് അവിടുത്തെ സാധ്യത, അതുപോലെ തന്നെ മറൈൻ മേഖലയിലേക്കുള്ള ഒരുപാട് സാധ്യതകളുള്ള ഒരു, കാരണം ഒരു ദ്വീപാണ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ഓരോ മത്സരം നടക്കുന്ന സമയത്തും അതിനെ കുറിച്ച് പഠിക്കാൻ പറ്റും എന്നുള്ളത് കൂടിയാണ്.
1: മാത്രമല്ല ഇവരുടെ ടീം ഇങ്ങോട്ട് വരുന്ന സമയത്ത്, കൊറോസോ ടീം ഇവിടേക്ക് മാച്ചിന് വരുന്നതിന് മുമ്പ് ഇവരെല്ലാം ഇങ്ങനെ പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്ത് പൈലറ്റ് ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. പൈലറ്റ് വന്നിട്ട് ഒരു പ്ലെയറിന്റെ കൂടെ ഡാൻസ് കളിക്കുന്നുണ്ട്, ഭയങ്കര ഹാപ്പി ഡാൻസ്. പക്ഷേ പോവാണല്ലോ, ടീം പോവാണല്ലോ. അപ്പോൾ ഒരു അടിപൊളി ഡാൻസ് ആ ടീമിന്റെ ഒരു പ്ലെയറിന്റെ കൂടെ ഇങ്ങനെ നിന്ന് കളിക്കുന്നത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഇന്നലത്തെ ചർച്ചാ വിഷയം ആ ഒരു ടീം തന്നെയായിരുന്നു. ഗോളുകൾ നിരവധി ഏൽക്കേണ്ടി വന്നു എങ്കിൽ കൂടി
1: പക്ഷേ തിരിച്ചൊരു ഗോൾ അടിച്ചില്ല. ജർമ്മൻ എന്ന് പറയുന്ന അത്രയും വലിയൊരു ശക്തന്മാർക്കെതിരെ ഒരു ഗോൾ അടിക്കാൻ പറ്റി തല ഉയർത്തി തന്നെയാണ് കൊറോസോ എന്ന ടീം പോകുന്നത്.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും വളരെ മനോഹരമായ ഒരു മാച്ച് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. ഇന്നും മനോഹരമായ മാച്ചുകളുണ്ട്. ഇനിയുള്ള
1: ദിവസം ടീമും പുതിയ ടീമാണ്, ആദ്യമായിട്ട് വേൾഡ് കപ്പിൽ കളിക്കാനായിട്ട് ഇറങ്ങുകയാണ്. അവരും ഗംഭീരമായിട്ട് ഇന്ന് സ്പെയിനെതിരെ തകർക്കട്ടെ അല്ലേ?
0: ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോയാലോ എന്ന് ഓർത്താ മിണ്ടാതിരുന്ന പുതിയ ടീമുകൾ പുതിയ ടീമുകൾ എന്ന് പറഞ്ഞു.
1: ഓക്കെ, അപ്പൊ ഇന്ന് കേപ്പ് വർദ്ധനെ കുറിച്ച് പഠിക്കണം.
0: തീർച്ചയായിട്ടും. ഉറപ്പാണ്.
1: അവിടെ എന്താണ് ഫുഡ്, അവിടുത്തെ സാധ്യതകൾ എന്തൊക്കെയാണ് നാളെ ചോദിക്കൂ കേട്ടോ.
0: ഓ ടീച്ചർ, ശരി ടീച്ചർ. ഓക്കെ, അപ്പൊ എന്തായാലും ടാറ്റ ബൈ ബൈ. ഇന്നത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു ദിവസമായി മാറട്ടെ. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ സാധിക്കട്ടെ. ടാറ്റ.

0: services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
4: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
3: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
1: യു ആർ ലിസണിംഗ് ടു മോർണിംഗ് സവാരി
2: ഓൺലി ഓൺ റേഡിയോ സുനോ.

0: FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സുനോ അപ്ഡേറ്റ്.
1: ഖത്തർ ജനറൽ ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ കോർപ്പറേഷൻ വൈദ്യുതി മിതോപയോഗ ബോധവൽക്കരണ ക്യാമ്പയിൻ ആരംഭിച്ചു. ജൂൺ മുതൽ ഓഗസ്റ്റ് 2026 വരെ 3 മാസക്കാലമായിരിക്കും ക്യാമ്പയിൻ. പ്രചാരണ പരിപാടികളിൽ സ്വകാര്യ മേഖലയുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തും. ഖത്തറിലെ ഇന്ത്യൻ പ്രവാസികളിൽ വായനാ സംസ്കാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യൻ കൾച്ചറൽ സെന്ററിന്റെ പുതിയ ലൈബ്രറി സമുച്ചയം. വിവിധ ഇന്ത്യൻ ഭാഷകളിലായി 6000-ലധികം പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന ലൈബ്രറിയാണിത്. ഖത്തറിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ഭാഷാ കമ്മ്യൂണിറ്റി ലൈബ്രറി കൂടിയാണിത്. ഖത്തറിലെ വിവിധ സംഘടനകളുടെയും വ്യക്തികളുടെയും പുസ്തക സംഭാവനകളിലൂടെയാണ് പുസ്തകങ്ങൾ ശേഖരിച്ചത്. ഫിഫ ലോകകപ്പ് 2026 ഗ്രൂപ്പ് എഫിലെ പോരാട്ടത്തിൽ ടുണീഷ്യയെ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി സ്വീഡൻ ഉജ്ജ്വല തുടക്കം കുറിച്ചു. ICC വനിതാ T20 ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. എഡ്ജ്ബാസ്റ്റണിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 64 റൺസിനാണ് ഇന്ത്യ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയത്. ദോഹയിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കൂടിയ താപനില 43 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 30 ഡിഗ്രി സെൽഷ്യസ്.
0: വെദർ റിപ്പോർട്ട് പവർഡ് ബൈ ഖത്തർ മെറ്റീരിയോളജി ഡിപ്പാർട്ട്മെന്റ്. This is home delivery only on Radio Suno 91.7 FM.

ഏക ദിൻ ഓരോ ഓഫ് കോഴ്സ് ഓരോ ദിവസവും നമുക്ക് ഓരോരോ പുതിയ പുതിയ ദിവസങ്ങൾ എന്തൊക്കെ കാഴ്ചകൾ കാണാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് മനസ്സിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് കാണാൻ പറ്റണം, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കണം, അല്ലെങ്കിൽ നല്ല നല്ല ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടാക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റോട് കൂടി തന്നെയാണ് നമ്മൾ ഓരോ ദിവസവും വരുന്നത്. ആൻഡ് ഗുഡ് മോർണിംഗ്, ഇന്ന് ഹോം ഡെലിവറിയിൽ നിങ്ങളുടെ കൂടെ അങ്ങനെ കുറേ കഥകളൊക്കെ പറയാനായിട്ട് ഞാൻ എത്തുമ്പോൾ, ഇന്ന് നേച്ചർ ഫോട്ടോഗ്രാഫി ഡേ ആണ്. നമ്മളുടെ എല്ലാവരുടെ ഉള്ളിലൊരു നേച്ചർ ഫോട്ടോഗ്രാഫർ കിടപ്പുണ്ട്. അതായത് എങ്ങനെ പോയാലും നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്കൊരു ഭംഗിയുള്ള ചെടി കാണുമ്പോൾ, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക ഒരു സീനറി കാണുമ്പോൾ നമുക്ക് ആ ഫോട്ടോ എങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ തോന്നും. ഏറ്റവും ബെസ്റ്റായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുള്ളത് ആ ബ്യൂട്ടിഫുൾ മൊമെൻറ്റ്സ് അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഫോട്ടോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക ചിലപ്പോൾ ആ ഒരു നേച്ചറിൻ്റെ ബ്യൂട്ടിയിൽ തന്നെയായിരിക്കും. അപ്പോൾ ആ നേച്ചറിൻ്റെ ബ്യൂട്ടിയിൽ നിങ്ങൾ എടുത്തിട്ടുള്ള ഏറ്റവും നല്ല ഫോട്ടോ ഈ ഇടയ്ക്ക് ഏതെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പണ്ട് എടുത്തത് ഏതെങ്കിലും മനസ്സിലുണ്ടെങ്കിൽ അതൊന്ന് മെസ്സേജിലൂടെ അയക്കാൻ മറക്കല്ലേ. ഇപ്പം തന്നെ അയച്ചോളൂ 5000917 എനിക്കും കാണാലോ. നിങ്ങളുടെ ഫോണിലെ ആ ഒരു ഗാലറിയിൽ കിടക്കുന്ന ഏതെങ്കിലും മെമ്മറി ആവാം. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾ എടുത്തിട്ടുള്ള നേച്ചേഴ്സ് ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് ഏതാണെങ്കിലും കുഴപ്പമില്ല. മേ ബി ഇറ്റ് ക്യാൻ ബി എ സൺറൈസ് സൺസെറ്റ്, അല്ലെങ്കിൽ ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഒരു ഗാർഡൻ ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വീട്ടിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ചെടികളൊക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തിറങ്ങിയപ്പോൾ ഏതെങ്കിലും നല്ലൊരു സീനറിയിലുള്ള ഫോട്ടോ ആയിരിക്കാം. എന്തായാലും ആ ഒരു നേച്ചറിൻ്റെ ആ ഒരു ഫീല് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സ് വേഗം അയക്കുക 5000917. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ കൂടെ ഉണ്ടാവുന്നതായിരിക്കും. ഒപ്പം ഗുഡ് മോർണിംഗ് മെസ്സേജസും ഇന്ന് ആൾക്കാർക്ക് കൊടുക്കാനുള്ള വിഷസും അതിനോടൊപ്പം തന്നെ എവിടെ നിന്നാണ് ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഒക്കെ മെസ്സേജ് അയക്കാൻ മറക്കണ്ട. അപ്പോൾ നല്ലൊരു പാട്ടിലേക്ക് പോകുന്നു. കലാഭവൻ ഷാജോൺ പാടിയൊരു പാട്ടാണ് കേട്ടോ.

0: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
1: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
0: മില്യണോ?
1: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
2: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
3: ഹായ്, ഞാൻ ഗോപി സുന്ദർ.
4: You are listening to Radio Sunno
3: 91.7 Radio.

കേട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ലക്ഷ്മിയാണ് കൂടെയുള്ളത്. നമ്മൾ നല്ല നേച്ചർ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും ഇവിടെ നോവൽറ്റി ലോജിസ്റ്റിക്സ് അതായത് ജംഷാദിന്റെ മെസ്സേജ് ആണ്. ജംഷാദ് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഫോട്ടോ അയച്ചു തന്നിരിക്കുന്നു. എനിക്കൊന്ന് സ്ട്രീറ്റ് ലാമ്പ് അതിന്റെ പിറകിലായിട്ട് നല്ല സൺസെറ്റ് നല്ല രസമുണ്ടാവും ഒരു ഫോട്ടോ കാണാനായിട്ട്. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഇത് നമ്മുടെ ദോഹ പോർട്ട് ആണെന്ന് വിശ്വസിക്കുന്നു ഞാൻ. അതിന്റെ കൂട്ടത്തിൽ സുമേഷിന്റെ ഒരു ഫോട്ടോ വന്നിരിക്കുന്നത്. സുമേഷ് ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ജയ്ത ഫ്ലൈ ഓവറിലൂടെ ഇങ്ങനെ റമദ സിഗ്നലിലേക്ക് പോകുന്ന വഴിയിലാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗുഡ് മോർണിംഗ് ടോ. അബ്ന ഷെറിന്റെ മെസ്സേജ് ഉണ്ട്. അബ്ന ബ്യൂട്ടിഫുൾ പിക്ചർ, ലൈക്ക് ലിറ്ററലി ബ്യൂട്ടിഫുൾ പിക്ചർ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഖത്താറിയിൽ നിന്നും എടുത്തിരിക്കുന്ന പിക്ചറാണ്. ആൻഡ് ബെൻസന്റെ ഒരു ഫോട്ടോ വന്നിട്ടുണ്ടായിരുന്നു. ബെൻസൺ ടോം മാത്യു. ബെൻസൺ കുറച്ചധികം അയച്ചു എനിക്ക് ഫോട്ടോ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കുറച്ചിങ്ങനെ ഇരുണ്ട് മൂടിയ ഖത്തറിലെ സ്കൈയുടെ ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അതുപോലെ നല്ല ഓറഞ്ചിഷ് ആയിട്ടുള്ള സ്കൈയുടെ ഫോട്ടോ അയച്ചു. അതിനോടൊപ്പം തന്നെ നല്ല ബ്ലൂയിഷ് ആയിട്ട് എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് ഇങ്ങനെ എനിക്കൊന്ന് പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ഊഹം ശരിയാണെങ്കിൽ ഞാനിങ്ങനെ നോക്കുമായിരുന്നു ഇത് എവിടെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു നമ്മുടെ കോർണിഷിലെ ഏതോ ഒരു പോർഷൻ ആണെന്ന് തോന്നുന്നു, ഐ എം നോട്ട് ഷുവർ. അത് നല്ല ഭംഗിയുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അയച്ചിരിക്കുന്നതൊക്കെ തന്നെ കോർണിഷിലെ സ്ട്രീറ്റിലെ ഫോട്ടോസും ഒക്കെ അമരി ദിവാന്റെ മുന്നിലെ ഫോട്ടോസും ഒക്കെ തന്നെയാണ് അയച്ചിരിക്കുന്നത്. എന്തായാലും ഗുഡ് മോർണിംഗ് ആൻഡ് ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. അത് കഴിഞ്ഞ് ശ്രീ അയച്ച ഫോട്ടോ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. അത്രയും നല്ല രസകരമായിട്ടുള്ള പിക്ചേഴ്സാണ് അയച്ചിട്ടുള്ളത്. ഈ ഒരു ഫോട്ടോ ഈ പറഞ്ഞ പോലെ ഗുഡ് മോർണിംഗ് ആൻഡ് ഈ ഒരു ഇത് ഫോട്ടോ അയച്ചിരിക്കുന്നത് മോം ആൻഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത്. നല്ല കുരങ്ങന്മാരുടെ ഫോട്ടോ ആണ്. അതും ഇങ്ങനെ കുട്ടീനെ ഇങ്ങനെ ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഒരു മങ്കി, ആ ഒരു നല്ല പിക്ചർ, ഭയങ്കര രസമുള്ളൊരു പിക്ചർ. അതിൻ്റെ കൂടെ ഒരു നോർമൽ പിക്ചറും അയച്ചിട്ടുണ്ട്. എന്തായാലും ഡ്യൂറിങ് ഒമാൻ വിസിറ്റ് എന്നും ഇൻ ബിറ്റ്വീൻ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഒമാനിൽ പോയ സമയത്ത് എടുത്തതാണോ എന്താണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ടൊന്നും മനസ്സിലായില്ല. ആൻഡ് വിത്ത് ഓൾസോ ദാറ്റ് ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് പറയണം, ഡോട്ടേഴ്സ് ബർത്ത്ഡേ ആയിരുന്നു എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശ്രീയുടെ മകൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ വക ഹാപ്പി ബർത്ത്ഡേ ബിലേറ്റഡ് ആണെങ്കിലും വിഷസ് അറിയിക്കുന്നു.

നേച്ചർ ഫോട്ടോഗ്രാഫി ആയതുകൊണ്ട് തന്നെ അങ്ങനെ നിങ്ങളുടെ ഫോണിലെ ഗാലറിയിലുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേച്ചർ ഫോട്ടോഗ്രാഫീസ് അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോസ് ഒക്കെ തന്നെ നിങ്ങൾ എടുത്തിട്ടുള്ളത് അയച്ചു തരാൻ പറഞ്ഞപ്പോൾ കുറച്ചധികം ആൾക്കാർ അയച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇസ്മയിൽ ഇബ്രാഹിം അയച്ചിരിക്കുന്ന ഫോട്ടോ, അതൊരു നേച്ചർ ഫോട്ടോ ആണോ? ഡൗട്ടുണ്ട്, ഡൗട്ടുണ്ട്. എന്തായാലും ഒന്നും കൂടി നോക്കൂ, നിങ്ങളുടെ ഗാലറിയിൽ തന്നെ ഒരു ഫോട്ടോ ഉണ്ടാവും. ഹോം ഡെലിവറി ആണ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇഷ്ടം സിനിമയിൽ നിന്നും ചിത്രശേഷി പാടിയ ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നു കത്തിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: रेडियो सुनो 91.7 FM
1: कतर्स हैप्पीनेस फ्रीक्वेंसी
2: नाउ अवेलेबल ऑन
3: Huawei App Gallery.
4: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ് ഹോം ഡെലിവറി

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഹായ്, ഞാൻ നിങ്ങളുടെ ഭാമ.
3: യു ആർ ലിസണിംഗ് ടു റേഡിയോ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: Chennai beats.
5: Tamil, head of the hour.
6: In the art of podumakkolanda.

ഗെയിം എപ്പോഴും സിനിമയിൽ നിന്നും മധുശ്രീ മാം പാടിയൊരു പാട്ടാണ് നിങ്ങളിപ്പോ കേൾക്കുന്നത്. ഇതിന്റെ തെലുഗു വേർഷനും ഭയങ്കര രസമായിട്ടോ കേൾക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഇതിന്റെ തെലുഗു വേർഷൻ. അത് പാടിയിരിക്കുന്നത് അനുരാധ ശ്രീറാമാണ്. അനു മാം പാടിയിരിക്കുന്ന ആ ഒരു പാട്ടിലും ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചൊരു കാര്യം, ഈ ഒരു സോങ്ങിന് തുടക്കത്തിൽ ഒരു ചെറിയൊരു ഹമ്മിങ് ഉണ്ട്. ആ ഒരു ഹമ്മിങ് രണ്ടിലും, അതായത് തെലുഗു വേർഷനിലാണെങ്കിലും തമിഴ് വേർഷനിലാണെങ്കിലും സെയിം തന്നെയാണ്. അതായത് രണ്ടിലും മധുശ്രീ മാമിന്റെ ഹമ്മിങ് ആണ് അവർ ആക്ച്വലി ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ബാക്കി പറഞ്ഞ പോലെ രണ്ടിലും രണ്ട് സിംഗേഴ്സിനെ വെച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു ഹമ്മിങ്

എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഹമ്മിങ് കേൾക്കാനായിട്ട്. ദിസ് ഇസ് ലൈക്ക് ഓൾവേസ് എൻ്റെ കാറിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എപ്പോഴും പ്ലേലിസ്റ്റിലുള്ള എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു ഹമ്മിങ് കേൾക്കാനായിട്ട്. ദിസ് ഇസ് ലൈക്ക് ഓൾവേസ് എൻ്റെ കാറിൽ പോകുമ്പോഴൊക്കെ ആണെങ്കിലും ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും എപ്പോഴും

0: ിന്റെ ഫോട്ടോസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു, ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ്. അതുപോലെ തോമസ് കോശിയുടെ ഒരു ഇത് വന്നിരിക്കുന്നത്, ഗുഡ് മോർണിംഗ് അഷ്ടമി, ഷെയറിംഗ് എ ഫ്യൂ സ്നാപ്ഷോട്ട്സ് ഓഫ് ദോഹ റൈറ്റ് ഫ്രം ദ ഇയർ 2000, ഡഗ് ഔട്ട് ഫ്രം മൈ ആർക്കൈവ്സ് ആസ് ദെയർ വാസ് ഇൻ ഇനഫ് സ്റ്റോറേജ് ഓൺ മൈ ഫോൺ. ആഹാ, ഓക്കെ, അപ്പം ഞാൻ ഇതിൽ കയറിപ്പോയി നോക്കണം അല്ലേ? ഒരു ലിങ്ക് അയച്ചു തന്നിരിക്കുകയാണ്, ഞാൻ നോക്കാട്ടോ തോമസ് ഏട്ടാ. അതിനിടയിൽ ശ്രീയുടെ മെസ്സേജും അതുപോലെ ഇസ്മയിലിൻ്റെ മെസ്സേജും ഒക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ പിക്ചേഴ്സ് ഷെയർ ചെയ്തിട്ടുള്ള നമ്മുടെ സ്വന്തം അൻവറിൻ്റെ ഫോട്ടോസ് കണ്ടിട്ട് ഞാൻ സത്യത്തിലൊന്ന് ഞെട്ടിപ്പോയി. നല്ല രസമുണ്ടായിരുന്നു ആ ഫോട്ടോ കാണാനായിട്ട്. അപ്പം അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അൻവറിനെ വിളിച്ചതൊന്ന് അപ്രീഷിയേറ്റ് ചെയ്യാമെന്ന്. അൻവർ, സൂപ്പർ പിക്ചേഴ്സ്. ഈ ഒരു ഭാഗത്ത് എനിക്ക് തോന്നുന്നു മഴ പെയ്ത് തോർന്ന പോലത്തെ ഒരു ഫീല്.
1: രണ്ടാമത്തെ പിക്ചർ എങ്ങനെ എടുത്തത്? ഈവനിങ് ഒരു ഗോൾഡൻ ടൈമിൽ എടുത്ത ഒരു ഫോട്ടോ ആണ്.
0: ഫോണിൽ തന്നെ എടുത്താണോ?
1: ആ, ഫോണിലെടുത്ത 13 Pro എടുത്തത്. ഫസ്റ്റ് ഫോട്ടോ ലുസൈൽ നമ്മളെ പുതിയൊരു ഇത് വന്നിട്ടുണ്ടല്ലോ, മറ്റേ ക്രിസ്റ്റൽ വാക്ക്, അതിന്റെ ബാക്ക് സൈഡിൽ ഒരു ഒരു വാക്കിംഗ് വേ ഉണ്ട്, അവിടുന്ന് എടുത്തത് പിക്ചർ ആണ്. രണ്ടാമത്തെ കുറെ ഫോട്ടോ ഞാൻ രണ്ടെണ്ണം ദിവസം എടുത്തപ്പോ അയച്ചതാണ്. ഫോട്ടോ ഭയങ്കര ക്രേസ്, എവിടെ കണ്ടാലും എടുത്തു പോകുന്നു.
0: സ്പെഷ്യലി നേച്ചറിന്റെ ഫോട്ടോ എടുക്കാനാണോ താല്പര്യം കൂടുതൽ?
1: എല്ലാ ഫോട്ടോസും എടുക്കും, ഫ്രണ്ട്സിന്റെ ഫോട്ടോ ആണെങ്കിലും. എന്റെ കൂടുതൽ മൊബൈലിൽ കൂടുതൽ എന്റെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ ഒക്കെ അറിയാം. എന്റെ ഫോട്ടോസിന്
0: ഈ നേച്ചർ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഏറ്റവും ഇഷ്ടമുള്ളത് സൺറൈസ് ആണോ, സൺസെറ്റ് ആണോ, ഒരു മഴ പെയ്ത സമയമാണോ, ഇരുണ്ട കാലാവസ്ഥയാണോ, ഏതായിരിക്കും ഏറ്റവും ഇഷ്ടമുള്ളൊരു ഒരു മൊമെന്റ്?
1: ജസ്റ്റ് നമ്മള് മഴ തോർന്ന നല്ല മീൻസ് റോഡൊക്കെ ആണെങ്കിൽ ഓക്കെ, മീൻസ് കളർഫുൾ ബിൽഡിംഗ്സിന്റെ ഇടയിലൊക്കെ റിസോർട്ട് സൈഡൊക്കെ പോവാണെങ്കിൽ നല്ല പിക്ചേഴ്സ് കിട്ടും. മഴ തോർന്ന സമയത്താണെങ്കിൽ എല്ലാം സൺറൈസ് ഒക്കെ ആണെങ്കിൽ, ചെറിയ സൺസെറ്റ് ഒക്കെ ആണെങ്കിൽ നമ്മള് ദോഹ പോർട്ട് അങ്ങനത്തെ അവിടെയൊക്കെ പോകണം.
0: നാട്ടിലെവിടെയാണ് അൻവർ?
1: നാട്ടിൽ ഞാൻ മലപ്പുറം.
0: ഓക്കെ, മലപ്പുറത്ത് അതേപോലെ പോയി ഫോട്ടോ എപ്പോഴും എടുക്കുന്ന ഒരു സ്പോട്ട് ഉണ്ടോ?
1: നാട്ടിൽ അങ്ങനെ അധികം ഉണ്ടാവാറില്ല, ഉണ്ടെങ്കിൽ തന്നെ ഞാൻ നമ്മളെ വീടിന്റെ അടുത്തുനിന്ന് തന്നെ ഫോട്ടോ എടുക്കുന്നത്. സമയം അങ്ങനെ കിട്ടാറില്ല നാട്ടിൽ ചെന്നാല്, ഇവിടെയാണ് അധികം ഫ്രീ ടൈം കിട്ടാറില്ല. നാട്ടിൽ പിന്നെ ഫാമിലി വെക്കേഷൻ അല്ലേ, പിന്നെ മൊബൈൽ ഒന്നും ഉണ്ടാവില്ല ഫുൾ ഫാമിലിയുടെ കൂടെ.
0: ഓ, അടിപൊളി അടിപൊളി. ഫോൺ ഉള്ളത് കൊണ്ട് തന്നെ ഒരു ഉള്ളിലെ ഫോട്ടോഗ്രാഫി പുറത്തേക്ക് എടുക്കാനായിട്ട് കുറെ ഒക്കെ പറ്റൂല്ലേ?
1: ഞാൻ പറ്റും
0: സൈഡിൽ കിടക്കുന്ന ഒരു പാഷനാണ്.
1: അതെ അതെ, നമ്മളിവിടെ ഈ പ്രവാസ ജീവിതത്തിനിടയിൽ ഒരു ടൈം പാസ് ആയി, മീൻസ് അതൊരു ഇതാകുമ്പോ നമുക്ക് കുറച്ച് റിലാക്സ്
0: കിട്ടും. എന്തായാലും അടിപൊളി ഫോട്ടോസ് എനിക്ക് കണ്ടപ്പോ എന്തായാലും അത് അപ്രീഷിയേറ്റ് ചെയ്യണം എന്ന് തോന്നി, അതുകൊണ്ടാണ് വിളിച്ചത് കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: ഓക്കെ അൻവർ, താങ്ക് യു സോ മച്ച്, ബൈ ബൈ. അങ്ങനെ താ നമ്മളുടെ കൂടെ അൻവർ ആണ് ജോയിൻ ചെയ്തത്. അതിനിടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ മറ്റൊരാളുടെ ഫോട്ടോസ് ഇങ്ങനെ കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ആ ഒരു ലിങ്കിലൊക്കെ പോയിട്ട് ആ ഒരു ഫോട്ടോസ് ഒക്കെ കാണട്ടെ, ബിക്കോസ് അത്രയും നല്ല കളക്ഷൻസ് ഉണ്ടെന്ന് തോന്നുന്നു. അത്രയധികം ഫോട്ടോസ് ആണ് അയച്ചു തന്നിരിക്കുന്നത്. അതിനിടയിൽ റോഷന്റെ ഒരു ഫോട്ടോഗ്രാഫി സ്കിൽ എനിക്ക് അയച്ചു തന്നിരിക്കുകയാണ്. അടിപൊളി സൂപ്പർ ആയിട്ടുള്ള ഫോട്ടോസ് ഒക്കെയാണ് എല്ലാവരും അയക്കുന്നത് കേട്ടോ. റിയലി ഹാപ്പി ആൻഡ് അറ്റ് ദ സെയിം ടൈം ആൻഡ് ആമി പാടി ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്കും കൂടി പോകുന്നു. കൂടെ മൂവിയിൽ നിന്നുള്ള പാട്ടാണ് ആൻഡ് കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം അങ്ങനെ 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM അഷ്ടമിയാണ് കൂടെ ഉള്ളത്. വീണ്ടും ദാ നമ്മുടെ ഈ ശ്രീയുടെ ജോർദാൻ വിസിറ്റിന്റെ ഫോട്ടോസും അതുപോലെ റോഷന്റെ ഫോട്ടോസും സനീഷിന്റെ അടിപൊളിയായിട്ടുള്ള ഒരു ഓൾഡ് ഐ മീൻസ് അത് തന്നെ ഓൾഡ് എയർപോർട്ടിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു അടിപൊളി ഫോട്ടോ, അതായത് വെള്ളത്തിലേക്ക് ഒരു മരത്തിന്റെ റിഫ്ലക്ഷൻ വരുന്ന പോലെ നല്ല രസമായിട്ടുള്ള ഒരു ഫോട്ടോയും കൂടി അയച്ചു തന്നിരിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ പറയാതിരിക്കാൻ പറ്റില്ല, തോമസ് ഏട്ടന്റെ 2000 മുതലുള്ള ഓരോ ഫോട്ടോസും ഞാനിരുന്ന് കാണുമായിരുന്നു. അതായത് അതിൽ നമ്മുടെ മ്യൂസിയം റൗണ്ട് അബൌട്ട് ഉണ്ട്, ഈവൻ പണ്ടത്തെ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട്, പണ്ടത്തെ ഒരുപാട് ഹോട്ടലുകളുണ്ട്, പിന്നെ വേറെ ഏതാണ് ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോർണിഷിലെ തന്നെ ഒരുപാട് റൗണ്ട് അബൌട്ടുകൾ, ഈവൻ പേൾ റൗണ്ട് അബൌട്ട്, ഇങ്ങനത്തെ ഒരുപാട് ഇപ്പോൾ കാണാൻ സാധിക്കാത്ത പല സ്ഥലങ്ങളും അതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി, കാരണം അതൊക്കെ ഒരു മെമ്മറിയാണ്, ഇതൊക്കെ ഒരു ആർക്കൈവ് ചെയ്ത് വയ്ക്കാൻ പറ്റിയല്ലോ എന്ന് ആലോചിക്കുമ്പോൾ ഐ എം ഫീലിംഗ് സോ ഹാപ്പി ദാറ്റ് ഇതൊക്കെ കറക്റ്റായി കളക്ഷൻസ് ഒക്കെ തന്നെ സെറ്റ് ചെയ്തൊരു ഒരു വെബ്സൈറ്റിലിട്ട് വെച്ചിരിക്കുകയാണ് തോഷേട്ടൻ. അദ്ദേഹം ഈ പറഞ്ഞ പോലെ തോമസ് കോഷി ആള് ഭയങ്കര ബിസി ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാനായിട്ട് ക്ഷണിച്ചേനെ, പക്ഷെ ഒരു മീറ്റിങ്ങിലാണ്, നോ പ്രോബ്ലം, ഇറ്റ്സ് ഓക്കെ. ബട്ട് സ്റ്റിൽ യു നോ സെൻഡിങ് ഓൾ ദി റിഗാർഡ്സ് ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇസ്മയിലിൻ്റെ ബാക്കി പിക്ചേഴ്സൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഓൾ ദ ഫോട്ടോഗ്രാഫേഴ്സ് ഔട്ട് ദെയർ, നേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. ഏതൊരു സമയത്തും ബ്യൂട്ടി ഓഫ് നേച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും പകരം വയ്ക്കാനാവാത്തൊരു സംഭവം തന്നെയാണ്. അതിനിടയിൽ ഹാരിസിൻ്റെ ഒരു ഫോട്ടോ, നല്ല രസമുള്ള സ്കൈയിൽ 2025 ഒക്ടോബറിൽ എടുത്ത ഫോട്ടോയാണ്, ഈവനിങ്ങിൽ എന്ന് പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ട്. അതിലിങ്ങനെ നല്ല പോലെ ഇങ്ങനെ ഫ്ലൈറ്റ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കറക്റ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റി, അടിപൊളി. എന്തായാലും ഫോട്ടോസിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കഴിയുമ്പോൾ നമ്മളിനി ഒരു യാത്ര പോവുകയാണ്. ജിലേബിയിലെ യാത്രാ പാട്ട് കേട്ട് യാത്ര പോകുമ്പോൾ പോയി പോയി പോയി പോയി പോയി അങ്ങ് ഒരു ചെറിയ ഐലൻഡിലേക്ക് എത്തും, അവിടുത്തെ വിശേഷങ്ങളിലേക്കൊക്കെ എത്തും. സോ അതിന് വേണ്ടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM. ഇനിയും ഒരുപാട് പേര് ഫോട്ടോസ് അയക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ ഞാനൊന്ന് കാണട്ടെ. എന്തായാലും അതിൻ്റെ വിശേഷങ്ങൾ തൽക്കാലം റൗണ്ട് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. ഹോം ഡെലിവറിയിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
3: നമസ്കാരം, ഞാൻ ജി എസ്. റേഡിയോ സുനോ 91.7 കേട്ട്.

0: ചെന്നൈ ബീറ്റ്സ്.
1: തമിഴ് ഹെഡ് ഓഫ് ദി ആർ.
2: എന്താട്ടോ പോതുമാക്കളുണ്ട്.

0: Let's play football.
1: Football Mania. Every goal, every match, every moment of the FIFA World Cup 2026.
2: In association with...
3: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണമയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
4: ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അഷ്ടമിയാണ് കൂടെയുള്ളത്. എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അപ്പുണ്ണിയാണ്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സെഗ്മെന്റുമായിട്ട്, അതായത് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കാനായിട്ടാണ് അപ്പുണ്ണി ജോയിൻ ചെയ്തിരിക്കുന്നത്.
5: തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം ഫുട്ബോളിന്റെ ആരവും ആവേശവും ഒക്കെ നടക്കുന്ന സമയത്ത് ഇത്തവണ ഏകദേശം 10-ലധികം രാജ്യങ്ങളുടെ പേരുകള് അല്ലെങ്കിൽ കുറെ നാളുകൾക്ക് ശേഷമായിട്ട് വേൾഡ് കപ്പിലേക്ക് എൻട്രി കിട്ടിയ ടീമുകള്, പുതുതായിട്ട് എൻട്രി കിട്ടിയ ടീമുകള്, അപ്പൊ ഇതുപോലെയുള്ള ഒരുപാട് ടീമുകളുണ്ട്. അപ്പൊ ഞങ്ങള് രാവിലെ മോർണിംഗ് സവാരിയിൽ പറഞ്ഞു വരുന്ന ഒരു വിഷയമായിരുന്നു. ഇപ്പൊ ഇന്നലെ മത്സരം നടന്ന കുറസാവോ എന്ന് പറയുന്ന മത്സരം, അപ്പൊ കുറക്കാവോ കുറസാവോ ഇങ്ങനെ പല പേരിലാണ് അതിനെ പ്രൊനൗൺസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അറബിക്കില് ഉള്ള കമന്ററിയിൽ വേറെ തരത്തിലായിരുന്നു, ഇംഗ്ലീഷിൽ മാറ്റി വെക്കുമ്പോൾ വേറെ തരത്തിലായിരുന്നു. അപ്പൊ എന്തായാലും അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തായിരിക്കും ഇവരുടെയൊക്കെ ഭക്ഷണം, നമ്മുടെ ഭക്ഷണ രീതികളോടൊക്കെ എന്തെങ്കിലും ഒരു സാമ്യവും സാധ്യത ഇതിനുണ്ടോ എന്ന് നോക്കിയ സമയത്താണ് ഇപ്പൊ ഈ ഇതിന്റെ ഒരു രീതി, ഈ ഒരു പ്രദേശത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഡച്ച് ആഫ്രിക്കൻ കരീബിയൻ സ്വാധീനങ്ങൾ കൊണ്ട് മനോഹരമാകുന്ന ഒരു പ്രദേശമാണ്.
4: കാരണം ഇതിന്റെയൊക്കെ നടുക്ക് കിടക്കുന്ന ഒരു ഐലൻഡ് ആയതുകൊണ്ട്.
5: അപ്പോ ഇവരുടെ തന്നെ പ്രധാന വിഭവങ്ങളില് ഈ സ്പാനിഷ്, ഡച്ച്, കരീബിയൻ, ആഫ്രിക്കൻ ഒരു പാചക രീതി ചേരുന്ന ഒരു ഫ്യൂഷൻ ശൈലി ഇവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്.
4: ഓക്കെ.
5: അപ്പൊ ഇതിന് തന്നെ ഒരു പേരും അവർ കൊടുത്തിട്ട് ക്രിയോൾ എന്നുള്ളതാണ്. ക്രിയോൾ ഒരു ഭക്ഷണ രീതി, നമ്മളൊരു പറയില്ലേ ഇപ്പൊ തുളു ഭക്ഷണ രീതി,
4: ഓക്കെ,
5: അല്ലെങ്കിൽ ഒരു തമിഴ് ഭക്ഷണ രീതി എന്ന് പറയുന്ന പോലെ തന്നെ ക്രിയോൾ എന്ന് പറയുന്ന ഒരു പേര് ഇതിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് നോക്കുകയാണെങ്കിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ്, അതായത് ഈ പറഞ്ഞ പോലെ തന്നെ സ്പാനിഷ്, ഡച്ച് പോലെയൊക്കെ തന്നെ ചീസ്, ബ്രെഡ് ഇതൊക്കെ ആയിരിക്കും ഇതിൽ പ്രധാനമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. ഇവരിലെ ഏറ്റവും പ്രധാന ഭക്ഷണം ഉച്ചയ്ക്കുള്ളൊരു ഭക്ഷണമാണ്.
4: ഓക്കെ
5: ഓക്കെ. അതിന്റെ ഒരു വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഉച്ച ഭക്ഷണം ഇവർ നല്ല കട്ടിക്ക് കഴിക്കും എന്നാണ് പറയുന്നത്. അതിൽ തന്നെ സ്റ്റോബ എന്ന് പറയുന്ന ഒരു വിഭവമുണ്ട്.
4: സ്റ്റോബ,
5: സ്റ്റോബ, അതായത് നമുക്ക് ഉദാഹരണമായിട്ട് ലഭിക്കുന്നത് ഒരു സ്റ്റൂ എങ്ങനെയിരിക്കുമോ, സ്റ്റൂ എങ്ങനെയിരിക്കുമോ ആ രീതിയിലാണ്. അപ്പൊ അതിന്റെ ഒരു കുക്കിംഗ് എന്ന് വെച്ചാല് ആട്ടിറച്ചി, അതായത് മട്ടൻ അല്ലെങ്കിൽ ബീഫ്, ഇത് ഉപയോഗിച്ച് കിഴങ്ങു വർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ എല്ലാം ചേർത്തിട്ടുള്ള ഒരു മിക്സ് ആണ് ഈ വിഭവം എന്ന് പറയുന്നത്.
4: അപ്പൊ ഇതിനകത്ത് എല്ലാം
5: ഇൻക്ലൂഡഡ് ആണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊരു വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ കേശിയേന എന്ന് പറയുന്ന ഒരു വിഭവമുണ്ട്. ഇതും കുറക്കോവയിലെ ഒരു ദേശീയ ഭക്ഷണമായിട്ട് തന്നെ പരിഗണിക്കപ്പെടാവുന്ന ഒരു വിഭവമാണ്, കാരണം അത്രയും സ്വീകാര്യതയുണ്ട്. അതായത് വലിയൊരു ചീസ് ബോളിന്റെ ഉള്ളില് ചിക്കൻ, ബീഫ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മീറ്റൊക്കെ നിറച്ചിട്ട് അതിൽ ഉണക്ക മുന്തിരി, ഒലീവ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള ചെറിയ മസാലകൾ ചേർത്ത് ബേക്ക് ചെയ്തെടുക്കുന്ന ഒരു വിഭവമാണ് കേശിയേന എന്ന് പറയുന്ന ഒരു വിഭവം.
4: അതാണ് എനിക്ക് തോന്നുന്നു ഇവരുടെ അങ്ങോട്ടേക്ക് കൂടുതലും മട്ടനും ബീഫും ഒക്കെ വെച്ചിട്ടുള്ള പല രീതിയിലുള്ള സ്റ്റൂ, സൂപ്പുകള്, അല്ലെങ്കിൽ കുറെ വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുള്ളത്.
5: ഇവരുടെ മീറ്റില് ഇവര് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പപ്പായ സ്റ്റോബ എന്ന് പറയുന്ന ഒരു വിഭവമുണ്ട്. അത് അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് പച്ച പപ്പായയും മാംസവും അത് ചേർത്ത് വെക്കുന്ന ഒരു പ്രത്യേക തരം കറിയായിട്ടാണ് ഇതിനെ പരിഗണിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരു ഐലൻഡ് പ്രദേശമായതുകൊണ്ടും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നത് കൊണ്ടും മത്സ്യസമ്പത്ത് ധാരാളമുണ്ട്.
4: അപ്പൊ
5: ഭക്ഷണത്തില് മത്സ്യം, ഫിഷും പലതരത്തില് അവര് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ ഞാൻ ഒരു ഒരു സംഭവം വായിച്ചത് സാൽമൺ ഫിഷിന്റെ ഒരു സ്ട്രിപ്പ് ഫ്രൈനെ കുറിച്ച് വായിച്ചിരുന്നു. അപ്പൊ അതും ഒരു വലിയ പ്രത്യേകതയുള്ള ഒരു
4: സ്ട്രിപ്പ് ഫ്രൈ,
5: ഗംഭീരമായിട്ടുള്ള
4: ബീഫ് ഡ്രൈ ഫ്രൈ എന്നൊക്കെ പറയുന്ന പോലെ
5: സംഭവം അങ്ങനെയാണ്. ഇങ്ങനെ ഓരോ വിഭവങ്ങളുടെ യാത്ര തേടിയായിരുന്നു
4: അതെ ഇന്നലെ എന്റെ യാത്ര. ഇനി എനിക്ക് തോന്നുന്നു ഓരോ ദിവസവും അപ്പുണ്ണി ഇങ്ങനെ യാത്ര ചെയ്ത് വരൂ, നമുക്കും ഓരോരോ ഈ പറഞ്ഞ പോലെ പുതിയ അറിവാണ്.
5: പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു, ഇന്നലെ ഞാൻ ചെയ്ത ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ചെയ്ത ഒരു സംഭവം എന്താണെന്ന് വെച്ചാല് ഈ രാജ്യത്ത് മലയാളി സാന്നിധ്യം ഉണ്ടോ എന്ന് ചോദിച്ചു. നമ്മുടെ നമ്മള് ചന്ദ്രനിൽ ചെന്നാലും ചന്ദ്രട്ടന്റെ ചായക്കടാന്നുള്ള പറയാം. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോ അതിൽ പറഞ്ഞു അവിടെയുള്ള ഡെമോഗ്രഫിക്കലായിട്ടുള്ള ഒരു കൃത്യമായ കണക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷെ എന്നിരുന്നാലും ഒരു 1000-ൽ അധികം ഇന്ത്യക്കാർ കണ്ടേക്കാം.
4: ഓ ഓക്കെ.
5: ഒരു 1000+ ഇന്ത്യക്കാർ കണ്ടേക്കാം.
4: അതിലെപ്പ എന്തായാലും
5: ഒരു 700 പേര് മലയാളി ഉണ്ടാവുന്നു ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഈ ടെക്നിക്കലി സ്പെസിഫൈഡ് ആയിട്ടുള്ള മേഖലകളിലൊക്കെയാണ് അവിടെ ജോലിക്കാരെ ആവശ്യമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ മറൈൻ മേഖലയിലുള്ള ആളുകളെയൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത്.
4: ഓക്കെ ഓക്കെ.
5: അപ്പൊ എനിക്ക് തോന്നുന്നു ഇന്നലെ തന്നെ കുറക്കാവൂല് ജോലി ഉണ്ടോ എന്ന് അന്വേഷിച്ച ആളുകള് ജെമിനിയും ചാറ്റ് GPT നോക്കിയിട്ടുണ്ടാവുന്ന ഒരു സംശയമില്ല.
4: അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഇനി കൂടത്തേ ഉള്ളൂ
5: കൂടുതലും.
4: ഇനി ചിലപ്പോ ഈ പറഞ്ഞ പോലെ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ ആരെങ്കിലും ഇതേ ഈ ഒരു പ്രദേശം അല്ലെങ്കിൽ ഈ ഒരു ഐലൻഡ്
5: ഏതെങ്കിലും തരത്തിൽ കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ
4: അതെ കാണാൻ പോയിട്ടുണ്ടാവാം.
5: നിങ്ങളുടെ ടൂറിസം ഈ മേഖലയിൽ വളരെ സജീവമാണ്. അപ്പൊ അതുപോലെ പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഒരാള് കൂടെ പഠിച്ചിരുന്നവർ ആരെങ്കിലും ഒക്കെ ഈ രാജ്യത്ത് ജോലി ചെയ്തതായിട്ടോ അല്ല ഈ ദ്വീപിൽ ജോലി ചെയ്തതായിട്ടോ അല്ല എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ
4: ഷെയർ ചെയ്യണം. ഉറപ്പായിട്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ പുതിയ പുതിയ അറിവാണ്, പുതിയ പുതിയ രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഇത്. എന്തായാലും താങ്ക് യു സോ മച്ച് അപ്പുണ്ണി.
5: താങ്ക് യു.
4: ഇനി നമുക്ക് നാളെ വീണ്ടും അടുത്ത ഇന്നത്തെ ഏതെങ്കിലും ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കൺട്രി
5: കണ്ടുപിടിക്കുന്ന ഞാനൊന്ന് ഹെയ്തി വഴി യാത്ര ചെയ്താലോ എന്ന് ആലോചിച്ചുണ്ട്.
4: ഓക്കെ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, മോർ rewarding living. Terms and conditions apply.
4: Home delivery.

0: Let's play football.
1: Football Mania.
2: ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രിയോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹോസ്റ്റ് കൺട്രീസിനെ പ്രതിനിധീകരിക്കുന്ന ട്രൈ അഥവാ മൂന്ന് എന്നർത്ഥമാക്കുന്നു. സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നാണ് ട്രിയോണ്ട എന്ന പേര് നൽകിയിരിക്കുന്നത്.
0: Let's play football.
1: Football Mania.

0: വചനങ്ങളിലൂടെ.
1: ഞെരുക്കമുള്ളവനെ സഹായിക്കുന്ന ഏതൊരാൾക്കും അല്ലാഹു ഇഹത്തിലും പരത്തിലും അവന്റെ പ്രയാസങ്ങളിലും സഹായിക്കുന്നതാകുന്നു.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ലുഹറുമാങ്ങിനുള്ള സമയം.

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
0: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. Nyayar mudal vyadam vare vaigittu 5 mani mudal. 917 evenings.
3: Joy Alukas 917 evenings
4: presented by Joy Alukas, world's favorite jeweler.
5: Powered by
1: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de rizhi ariyam. Call 4001707
6: in association with
7: Doha Bank.
6: Make shopping more rewarding. Get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
4: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: ലൂലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ. സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം. ഒരിഡോ ആപ്പിലൂടെ എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
2: ഹായ്, ഞാൻ ജോബ് കുര്യൻ. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഹോം ഡെലിവറി കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു ടൈമിൽ നിങ്ങളോടൊരു കുഞ്ഞു ചോദ്യം ചോദിക്കാമെന്ന് വിചാരിച്ചു. കാരണം കുറച്ച് നേരമായി നമ്മളിങ്ങനെ സൺറൈസിനെ കുറിച്ചും സൺസെറ്റിനെ കുറിച്ചും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് ആ സമയത്തൊക്കെ ക്യാപ്ചർ ചെയ്ത ഫോട്ടോസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ചെറുതായിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോയി വന്നു. അതായത് ഇപ്പോൾ ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ പല പല രാജ്യങ്ങൾ അല്ലെങ്കിൽ പല ടീമുകളൊക്കെ തന്നെ പരിചയപ്പെടുന്ന സമയത്ത് ഇപ്പം കരാക്കാവ് പോലെ ഉള്ളൊരു ഐലൻഡിനെ കുറിച്ചിട്ടായിരുന്നു നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞത്. അവിടുത്തെ സ്പെഷ്യാലിറ്റി അതായത് ഫുഡിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പുണ്യ അതിനെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻ ഡെപ്ത് നോളജ് നമുക്ക് തന്നു. എന്തായാലും അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സൺറൈസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ദിവസം തുടങ്ങുന്നത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അല്ലേ. അപ്പം ഈ ഒരു ദിവസം തുടങ്ങുന്നത് പല ഇടങ്ങളിലും പല സമയങ്ങളിലാണ് പല സ്ഥലങ്ങളിലായിരിക്കാം ആ ഒരു ഫസ്റ്റ് സൺറൈസ് വന്ന് ഹിറ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യയിലെ ഏത് സ്ഥലത്താണ് ആദ്യത്തെ സൺറൈസ് വരുന്നത്? ഓക്കെ, ആദ്യത്തെ സൺറൈസ് ഒരു ചെറിയ സ്ഥലമാണ്, ഒരു കുഞ്ഞ് ഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു വില്ലേജിലാണ് ഈ ഒരു സൺറൈസ് വന്ന് ആദ്യം പതിക്കുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലം, എക്സാക്ട് സ്ഥലം ഏതാണെന്ന് വേണം നിങ്ങൾ എന്നോട് പറയാൻ. ബാലൻ സിനിമയുടെ ടിക്കറ്റ് കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ വേഗം മെസ്സേജ് അയച്ചോളൂ 5000097 ഒരു ക്ലൂ വേണമെങ്കിൽ തരാം. ഇതൊരു എഡ്ജാണ്, അതായത് മൂന്ന് കൺട്രീസ് ഇങ്ങനെ ചേരുന്ന രീതിയിലുള്ളൊരു എഡ്ജാണ് ബേസിക്കലി. അപ്പോൾ ഈ ഒരു വില്ലേജ് അതിൻ്റെ കറക്റ്റ് പേര് കണ്ടുപിടിച്ചിട്ട് വരൂ. ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലം, ആ സ്ഥലത്തിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞ് വന്ന് പറയാം. ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്, അതിലൊന്ന് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ഞാനിപ്പോൾ പറഞ്ഞ ക്ലൂ തന്നെയാണ്, മൂന്ന് കൺട്രീസിൻ്റെയും ഒരു എഡ്ജാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പോൾ വേഗം മെസ്സേജ് അയക്കാം 5000097. ഞാൻ തിരിച്ച് വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പോൾ എന്തായാലും തൽക്കാലം നേരൊരു സിനിമ ബോളിവുഡിലേക്ക് പോകുന്നു. ബ്യൂട്ടിഫുൾ സോങ് ആണ്, ആശാ ഭോസ്ലെ ഉദിത് നാരായണൻ പാടിയ പാട്ടാണ് ദിൽ തോ പാഗൽ ഹേ മൂവിയിൽ.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്. ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
1: ഞാൻ

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം എന്തായാലും 12 മണി കഴിഞ്ഞു, 11 മിനിറ്റ് ആണ്. ഈ ഒരു സമയം ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, ആ ഒരു ചോദ്യത്തിനുള്ള റൈറ്റ് ആൻസർ പറയാനായിട്ടാണ് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സൺറൈസ് എവിടെയാണ്, എവിടെ നിന്നാണ് ആ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ എന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ചെറിയ വില്ലേജിന്റെ പേര് അയക്കാൻ പറഞ്ഞപ്പോൾ എല്ലാവരും മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷാ റിച്ചി, അതുപോലെ തന്നെ നമ്മുടെ ബിനിൽ. ബിനിൽ പക്ഷെ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്, അഞ്ചാവ് ഡിസ്ട്രിക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഡിസ്ട്രിക്റ്റിന്റെ പേരൊക്കെ. ഹായ് അഷ്ടമി, എപ്പടി, നല്ല ഇരിക്ക, അസുഖമാണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരിക്കുന്ന റിനേഷിനോട് സുഖമായിട്ടിരിക്കുന്നു. ഫൈസ ഫിറോസ്, അൻഷാദ്, അതുപോലെ തന്നെ മുബഷീർ, അബ്ദുൾ റൌഫ്, അതുപോലെ സജീർ, റൌഫ് കെ റഫീഖ്, നികേഷ്, ഫരീസ, അതെല്ലാവരുടെയും മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ബാക്കി എല്ലാവരും അയച്ചിരിക്കുന്നൊക്കെ റൈറ്റ് ആൻസർ ആണ്. അരുണാചൽ പ്രദേശിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അതായത് ഇന്ത്യയിലെ ആദ്യത്തെ ആ ഒരു ടൈനി വില്ലേജിൽ ആ സൺറൈസ് വന്ന് ഹിറ്റ് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും മ്യാൻമാറും ഒക്കെ വന്ന് എൻഡ് ചെയ്യുന്ന ആ ഒരു ചെറിയ സ്ഥലത്താണ് കേട്ടോ. അതാണ് ദോങ് എന്ന് പറയുന്നത്. ദോങ്, അതിൻ്റെ പിന്നിലെ ഒരുപാട് കഥകളുണ്ട്. ആ കഥകളിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. പക്ഷെ അതിനിടയിൽ ഇവിടെ കുറച്ച് മുൻപ് പറഞ്ഞ ആ ഒരു പാട്ട് വെക്കണേന്ന് പറഞ്ഞു കലാഭവൻ മണിച്ചേട്ടൻ പാടിയ പാട്ട്, ആ പാട്ടിലേക്കാണ് പോകുന്നത്. സോ കീപ് ലിസ്ണിംഗ്, ദിസ് ഇസ് കഥാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: this. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: ഹോം ഡെലിവറി

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
1: Manam nirakkunna biryaniyum, special dinner itemsum, oppam vishalamaya family dining spaceumayi BMR Parva Village.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
4: Action.
5: Mone Dinesha, adimohamana, adimoham.
4: Horror.
6: Thanikku pogan anuvada illa.
4: Or drama.
7: Ende kudumbam, ende swargaraji.
4: Ishta genre idanengilum ivide ticket ready. Radio Sino Cinematic Universe Matinee Mashup. Nyayar mudal vyadam vare uchakku 2 mani mudal.
8: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
9: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
10: ഹായ് ഹലോ നമസ്കാരം, ഞാൻ മാത്തുക്കുട്ടിയാണ്.
11: ഞാൻ രാജ് കലേഷ്.
12: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്
11: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

ഒരു സോങ് കൂടി വെച്ച് തരുമോ കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ട് കേൾക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ഒരു മെസ്സേജ് ഉണ്ട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ അതെങ്ങനെ മിസ് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് തന്നെ ആ പാട്ട് വരുന്നുണ്ട് കേട്ടോ. വെൽക്കം ബാക്ക്. ഇത് ഹോം ഡെലിവറിയാണ്, അഷ്ടമിയാണ് കൂടെ ഉള്ളത്. അതിൻ്റെ കൂടെ അടുത്തൊരു ബ്ലെസൻ മാത്യുവിൻ്റെ ഒരു റിക്വസ്റ്റും കൂടി ഉണ്ടല്ലോ. ചാഞ്ചാടി ആടി ഉറങ്ങുനി, ആ സോങ് ഒന്ന് വെച്ച് തരാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ വെച്ചു തരാം കേട്ടോ. ഞാൻ ഈ ഒരു മണിച്ചേരൻ്റെ പാട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ ആ സോങ് വെക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ കുറച്ച് മുൻപ് സംസാരിച്ചുകൊണ്ടിരുന്നത് ദോങ് വാലിനെ കുറിച്ചിട്ടാണ്. അരുണാചൽ പ്രദേശിലെ ഒരു നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണിത്. അൻജോ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ അൻജോ ഡിസ്ട്രിക്ട് എന്ന് പറയുന്ന ആ ഒരു ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു സ്ഥലം വരുന്നത്, ഈ കുഞ്ഞൊരു ഗ്രാമം വരുന്നത്. അത് ആക്ച്വലി ലോഹിത് റിവർ എന്ന് പറയുന്നൊരു റിവറിൻ്റെ സൈഡിലായിട്ടാണ് ഇന്ത്യയും ചൈനയും മ്യാൻമാറും ഒക്കെ തന്നെ കവർ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു എഡ്ജ് വരുന്ന ഒരു പോർഷനിലായിട്ടാണ് ഈ ഒരു കുഞ്ഞു സ്ഥലം ലൊക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഏറ്റവും ആദ്യം സൺലൈറ്റ് കിട്ടുന്ന, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം സൺറൈസ് വരുന്ന ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ, ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ മുംബൈയിലേക്കും ഡൽഹിയിലേക്കും ആ ഒരു പോർഷനിലേക്കും ഒക്കെ തന്നെ ഈ ഒരു ലൈറ്റ് എത്തുന്ന സമയം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഒരു ഈ ഒരു സ്ഥലത്ത്, അതായത് ദോങ്ങിൽ എത്തിയതിന് ശേഷം പിന്നെ ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ഇങ്ങനെ ട്രാവൽ ചെയ്താണ് അടുത്ത് ഈ ഒരു സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ കേരളത്തിലേക്ക് എത്തുമ്പോഴത്തേക്ക് എത്ര വ്യത്യാസം ഉണ്ടെന്നുള്ളത്. അങ്ങനെ പല ഇടങ്ങളിലും പല പല വ്യത്യാസങ്ങൾ എന്തായാലും ഉണ്ടാകും. എന്തായാലും ഈ ഒരു ബ്യൂട്ടിഫുൾ സ്ഥലം കാണാൻ ഭയങ്കര രസം. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഹിലി ഹിലി സ്ഥലമാണ് കേട്ടോ. നല്ല ഹിൽസ് ഉണ്ട് അവിടെ. ട്രൈ ജംഗ്ഷൻ എന്നാണ് ഈ മൂന്ന് സ്ഥലങ്ങളും കൂടി വന്ന് ചേരുന്ന സ്ഥലത്തിന് പറയുന്ന ട്രൈ ജംഗ്ഷൻ, അല്ലെങ്കിൽ ദോങ് വാലിയിലെ ട്രൈ ജംഗ്ഷൻ എന്ന് പറയുന്നത്. തവാങ് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ മൗണ്ടൻസ് ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ മോർണിംഗ് നല്ല ബ്യൂട്ടിഫുൾ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി പറ്റിയ സ്ഥലമാണ്. അതുപോലെ തന്നെ അതിൻ്റെ അവിടുന്ന് പിന്നെ കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് ഗപ്ഫു പീക്ക് എന്ന് പറയുന്ന നാഗാലാൻഡിൻ്റെ അടുത്തായിട്ടുള്ള സൗത്ത് ഓഫ് കോഹിമ ആ ഒരു ഭാഗത്തേക്ക് പോയി കഴിഞ്ഞാലും ഒരുപാട് ഇതുപോലെയുള്ള വില്ലേജസ് ഉണ്ട്. അവിടെ നിന്നൊക്കെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഇത് കാണാൻ പറ്റും. പിന്നെ മേഘാലയയിലേക്ക് എത്തുമ്പോഴാണെങ്കിൽ നൂങ് ജോർഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ നൂങ് റോഗ് എന്ന് പറയുന്ന സ്ഥലം. ഓ, ഇതിൻ്റെയൊക്കെ പ്രൊനൗൺസിയേഷൻ ഞാൻ പറയുന്നത് കറക്റ്റ് ആയാൽ മതിയായിരുന്നു. ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ടാട്ടോ ഈ പ്രൊനൗൺസിയേഷൻ പറയുന്നത്. ആൻഡ് ഓൾസോ ലൈറ്റ്ലും കനിയോൺ എന്ന് പറയുന്ന മേഘാലയയിലെ മറ്റൊരു സ്ഥലം. ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസ് കാണാൻ പറ്റുന്ന നോർത്ത് ഈസ്റ്റേൺ സൈഡിൽ നിന്ന് നോക്കുമ്പോഴുള്ള ചില വാലീസ് അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞത്. ഹിൽസിലും അതുപോലെ ഈ വാലീസിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും. അവർക്കൊക്കെ തന്നെ ഈ ഏരിയയിലേക്കൊക്കെ പോകാം. ഞാൻ കുറച്ച് മുമ്പ് കോഹിമ ട്രൈബിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്. സോ ബേസിക്കലി ആ ഒരു ഭാഗത്തേക്ക്, മേഘാലയ നാഗാലാൻഡ് ആ ഒരു ഭാഗത്തേക്കൊക്കെ ഭയങ്കര രസം. അങ്ങനത്തെ കുറേ സ്ഥലങ്ങളുണ്ട്, ഒരുപാട് എഡ്ജസ് ഉണ്ട്, അതായത് മറ്റ് കൺട്രീസുമായിട്ട് ഷെയർ ചെയ്യുന്ന ചില പോർഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. അപ്പം എന്തായാലും ഇതൊക്കെ നിങ്ങൾക്കും ഈ പറഞ്ഞ പോലെ ഒരു പുതിയ അറിവായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനോടൊപ്പം തന്നെ അഥവാ ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ സൈഡിലേക്കൊക്കെ പോകാനായിട്ട് ട്രാവൽ ചെയ്യാനായിട്ടൊക്കെ മനസ്സിലൊരാഗ്രഹമുള്ളവരാണെങ്കിൽ ഇത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തോളൂ കേട്ടോ. അത് പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു. ഞാൻ കുറച്ച് മുൻപ് പ്രോമിസ് ചെയ്ത പോലെ നമ്മുടെ സ്വന്തം മണിച്ചേട്ടൻ്റെ പാട്ട്.

0: 91.7 FM.
1: Qatar's happiness frequency. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
1: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
4: മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
1: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707. You are

0: കൂടെയുള്ളത്. എന്തായാലും ഇന്നത്തെ ദിവസത്തെ ആ ഒരു സ്പെഷ്യൽ റെസിപ്പിയിലേക്കും കൂടി എത്തേണ്ട സമയമായിരിക്കാണ് കേട്ടോ. റെസിപ്പി എന്നൊക്കെ പറയുമ്പോൾ ഒരു ഒന്നൊന്നര റെസിപ്പിയിലേക്കാണ് പോകുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം തന്നെ ലോബ്സ്റ്റർ ഡേ ആണ്. ലോബ്സ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കൊഞ്ച്, ഓക്കെ, ആ കൊഞ്ചിൻ്റെ ഒരു ദിവസമായിട്ടൊരു കൊഞ്ച് വെച്ചിട്ടുള്ള അടിപൊളി ഒരു റെസിപ്പി പറയാതെ എങ്ങനെ ഞാൻ പോവും? അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് കൊഞ്ച് പെരളനാക്കാന്ന്. അപ്പൊ എങ്ങനെയാ, നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു ടേസ്റ്റ് ഓഫ് ദി അവറിലേക്ക് പോയാലോ? അങ്ങനെ ഈ ഒരു ടേസ്റ്റ് ഓഫ് ദി അവറിലെ ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് കൊഞ്ച് പെരളനാണ്. അപ്പൊ നമുക്ക് നേരെ അതിൻ്റെ റെസിപ്പിയിലേക്ക് കടക്കേണ്ട സമയം. ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ല വെളുത്തുള്ളി, ചെറിയുള്ളി, ഇഞ്ചി ഇതൊക്കെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ഇത് ചതച്ചൊന്ന് മാറ്റി വെച്ചതിന് ശേഷം പിന്നെയും ചതയ്ക്കാനുണ്ട് കുരുമുളക്, പെരിഞ്ജീരകം, അല്ലെങ്കിൽ പിന്നെ സാദാ ജീരകം. ഇത് മൂന്നും കൂടി ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് അത് മാറ്റി വയ്ക്കുക പൊടികൾ. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു മൺചട്ടിയാണെങ്കിൽ അത്രയും നല്ലത്. ആ മൺചട്ടിയിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയൊക്കെ ഇട്ട് പൊട്ടിച്ചെടുക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ആബിദാത്ത് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഈ കടുകൊക്കെ പൊട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. കാരണം അത് പൊട്ടി അതിൻ്റെ ഉള്ളിൽ ആ ഒരു എസൻസ് സത്യത്തിൽ ആ ഒരു എണ്ണയിലേക്ക് ഇറങ്ങണം, എന്നാലേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ, അതായത് കടുക് നന്നായി പൊട്ടാണ്ടാണ് നമ്മൾ അടുത്ത സാധനം അതിലേക്ക് ഇടുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കറി കഴിക്കുന്ന സമയത്ത് നമുക്കൊരു ഒരു ചൊവ അല്ലെങ്കിൽ ഒരു ഭയങ്കര കയ്പ് ഫീല് വരും. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കടുക് പൊട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി കടുകൊക്കെ പൊട്ടിച്ച് ഉലുവയൊക്കെ നന്നായി ഒന്ന് പൊട്ടി സെറ്റായിട്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് ചതച്ച ഈ ഒരു വെളുത്തുള്ളിയും അതുപോലെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും നന്നായിട്ട് അങ്ങോട്ടേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് അത് നന്നായിട്ടൊന്ന് സെറ്റാവാൻ വേണ്ടി വെയിറ്റ് ചെയ്തോളൂ. അത് കഴിഞ്ഞ് കുറച്ച് ഒന്ന് സെറ്റായിന്ന് കാണുമ്പോൾ ഒരു ബ്രൗൺ കളർ ആയിന്ന് കാണുമ്പോഴത്തേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് ചതച്ച മുളക് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില്ലി ഫ്ലേക്സ് ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായി ആ മസാല ഒന്ന് സെറ്റാകുമ്പോഴത്തേക്കും നല്ല കഴുകി വൃത്തിയാക്കിയ നമ്മുടെ കൊഞ്ച് അതിലേക്ക്, ചെറിയ കൊഞ്ചാണെങ്കിൽ അത്രയും നല്ലതാണ്, ഇട്ട് നന്നായിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് സെറ്റാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് തേങ്ങാക്കൊത്തിട്ട് കൊടുത്ത് അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ നമ്മുടെ ഈ ചെറി ടൊമാറ്റോ എന്ന് പറയില്ലേ, ആ ടൊമാറ്റോ ആണ് ഏറ്റവും ബെസ്റ്റ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുമ്പ് ചതച്ച് മാറ്റി വെച്ച കുരുമുളക് പൊടിയും പെരിഞ്ജീരകവും ജീരകവും കൂടിയിട്ടുള്ള ആ ഒരു മിക്സും കൂടി ഇട്ട് നന്നായി വീണ്ടും അടച്ച് വെച്ച് നല്ലപോലെ വേവിച്ചെടുക്കുക. അത് കഴിഞ്ഞ് അത് എടുക്കുമ്പോൾ എൻ്റെ പൊന്നു മോനെ, സീരിയസ്ലി, ഇത്രയും ടേസ്റ്റുള്ള കൊഞ്ച് പെരളൻ വേറെ ഉണ്ടാവില്ല കേട്ടോ.
1: ടേസ്റ്റ് ഓഫ് ദി ഹവർ ബ്രോട്ട് യു ബൈ മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR വൾവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 666-14-884.
0: അങ്ങനെ ബിരിയാണി മക്കാനിയിലേക്ക് വിട്ടോളൂ. ഈ പറഞ്ഞ പോലെ കൊഞ്ച് ബിരിയാണിയോ അല്ലെങ്കിൽ കൊഞ്ച് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം കഴിക്കണം ഇപ്പോൾ ഇത് കേട്ടപ്പോൾ തോന്നി എന്ന് ഇപ്പോൾ മനസ്സ് പറയുന്നുണ്ടെങ്കിൽ വേഗം നമ്മുടെ ബർവാ വില്ലേജിലെ BMR വിട്ടോളൂ കേട്ടോ. അത് പറയുമ്പോഴാണ് എനിക്കും ഇന്ന് എന്തോ കൊഞ്ച് സ്പെഷ്യൽ കഴിക്കാൻ തോന്നുന്നത്. ഇന്ന് കൊഞ്ചിൻ്റെ ഒരു പ്രത്യേക ദിവസമാണല്ലോ, അപ്പോൾ പിന്നെ നമുക്കത് വെച്ചിട്ടൊരു ട്രൈ ചെയ്യണം. എനിവേ, എന്നെ പോലെ കൊഞ്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അതും ചെറിയ കൊഞ്ച് ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതും കൂടി പറഞ്ഞത് ആ തൽക്കാലം എനിക്കൊന്ന് വൈൻഡപ്പ് ചെയ്യേണ്ട സമയം കൂടി ആയിരിക്കുകയാണ്. നമ്മുടെ ഹോം ഡെലിവറിയുടെ വൈൻഡപ്പ് ചെയ്യുന്നു. അറ്റ് ദ സെയിം ടൈം ഞാൻ തിരിച്ചെത്തുന്നതായിരിക്കും മാറ്റിനി മാഷബിൾ ഈവനിങ് 4 മണിയാകുമ്പോഴത്തേക്കും. ഒരുപാട് ഗെയിംസ് ഒക്കെ ആയിട്ട് സോ സ്റ്റേ ട്യൂൺ.

0: this is Namita Pramod.
1: You're listening to
0: Radio Suno 91.7. കേട്ട് കൂട്ടുകൂട.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്, നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
3: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസിസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
5: മാറ്റിനി ക്ലാസിക്സ്.

0: ഹായ്, ഞാൻ നിങ്ങളുടെ ഗിന്നസ് ബക്രു.
1: യു ആർ ലിസണിംഗ് ടു
0: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
5: Let's play football.
6: Football Mania.
7: ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രിയോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹോസ്റ്റ് കൺട്രീസിനെ പ്രതിനിധീകരിക്കുന്ന ട്രൈ അഥവാ 3 എന്നർത്ഥമാക്കുന്നു. സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നാണ് ട്രിയോണ്ട എന്ന പേര് നൽകിയിരിക്കുന്നത്.
5: Let's play football.
6: Football Mania.

0: Messi, Ronaldo, Neymar, Modric. This is the last dance. One last dance. This is the last dance. 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തി കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ. ഫുട്ബോൾ മേനിയയിൽ സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026 in association with
1: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
0: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: സുനോ അപ്ഡേറ്റ്.
3: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി ലിസ. 2026 കമ്മ്യൂണിറ്റി സംരംഭങ്ങളുടെ ഭാഗമായി ജനപങ്കാളിത്തത്തോടെ പരിസ്ഥിതി സുസ്ഥിരത ഉറപ്പുവരുത്തുന്ന ബീച്ച് ദ്വീപ് ശുചീകരണ ക്യാമ്പയിനിൽ പങ്കെടുക്കാൻ മുനിസിപ്പാലിറ്റി മന്ത്രാലയം പൊതുശുചിത്വ വിഭാഗം ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കഥ നാഷണൽ വിഷൻ 2030 ഭാഗമായാണ് പദ്ധതി നടപ്പാക്കുന്നത്. ജൂൺ 20 അൽഖറായേജ് ബീച്ചിലും ജൂൺ 27 അൽവക്ര ഫാമിലി ബീച്ചിലും കൂടുതൽ ശുചീകരണ പരിപാടികൾ ക്രമീകരിക്കുന്നുണ്ട്. ദേശീയ സൈബർ സുരക്ഷാ ഏജൻസി സംഘടിപ്പിച്ച ഫ്രം അഡോപ്ഷൻ ടു ഇംപാക്ട് പരിപാടിയിൽ പൊതുമരാമത്ത് അതോറിറ്റിയായ അഷ്ഗാൽ എക്സലൻസ് അവാർഡ് ഏറ്റുവാങ്ങി. 1000+ സൈബർ സുരക്ഷാ പരിപാടികളിലെ പങ്കാളിത്തത്തിനാണ് അംഗീകാരം. വേൾഡ് കപ്പിൽ ബുധനാഴ്ച നടക്കുന്ന മത്സരം നിയന്ത്രിക്കാൻ ഖത്തറി റഫറിമാരും. പോർച്ചുഗൽ കോംഗോ മത്സരമായിരിക്കും അത്.
2: സുനോ അപ്ഡേറ്റ്.

0: This is Matinee Mashup. Only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

സിനിമാ വിശേഷങ്ങളുടെ സമയമാണ്. മാറ്റിനി മാഷപ്പിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിസാദ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഒരുപാട് സിനിമാ വിശേഷങ്ങളും അല്ലെങ്കിൽ ചരിത്രങ്ങളും സിനിമാ ലോകത്തിലെ ഒരുപാട് സ്റ്റോറീസ് ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അക്കൂട്ടത്തിൽ നമ്മൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഒരു കഥാപാത്രം മറ്റൊരു താരത്തിന് വേണ്ടി വെച്ചിരുന്നതായിരുന്നു, പിന്നീട് വേറൊരു താരം ഏറ്റെടുത്തു, അതൊരു ചരിത്ര വിജയമായിട്ട് മാറി. അതായത് സിനിമയിൽ ഒരു താരം വേണ്ടെന്ന് വെക്കുന്ന കഥാപാത്രങ്ങൾ മറ്റൊരു നടനിലേക്ക് അല്ലെങ്കിൽ നടിയിലേക്ക് എത്തുന്നു, അത് പിന്നീട് ഒരു ചരിത്ര വിജയമായിട്ട് മാറുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ, ബ്ലാസ്റ്റ് എന്നുള്ള മൂവിയിൽ അഭിരാമി ചെയ്ത കഥാപാത്രത്തിന് വേണ്ടിയിട്ട് ആദ്യം സ്മാസികയുടെ പേരായിരുന്നു എത്തിയത്, പിന്നീട് അത് അഭിരാമിയിലേക്ക് എത്തി എന്നുള്ള കഥ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ. ഏകദേശം അതുപോലെ തന്നെ വരുന്ന ഒരു കഥയിലേക്കാണ് ഇന്ന് ആദ്യം എനിക്ക് എത്താനായിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, അതായത് ലഗാൻ മൂവി ആദ്യം എത്തിയത് ഷാരൂഖ് ഖാന്റെ അടുത്തും ഹൃതിക് റോഷന്റെ അടുത്തേക്കും ഒക്കെ ആയിരുന്നു, പിന്നീടാണത് ആമിർ ഖാനിലേക്ക് എത്തിയത് എന്ന് കേട്ടിട്ടുണ്ട്. തമിഴ് സിനിമാ ലോകത്ത് നിന്നും ഇതുപോലൊരു സ്റ്റോറി വരുന്നുണ്ട്, അതെന്താ എന്നുള്ളത് ഞാൻ വഴിയെ പറയാം കേട്ടോ. ഇത് മാറ്റിനി മാഷപ്പാണ്, കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieceukalum ethically sourced aanu. Adodoppam Malabar promise nalguna complete transparency.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ.
1: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
1: മോർണിംഗ് സവാരി.
2: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി,
3: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, ദി റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
4: ഇൻ അസോസിയേഷൻ വിത്ത്
5: കമേഴ്ഷ്യൽ ബാങ്ക്, വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
6: And Lulu hypermarkets, supermarkets and department stores, where the world comes to shop.
7: Just feel like you're home.
8: Hi, this is Rahman.
9: You're listening to
10: Radio Suno
8: 91.7 FM. Kete kete

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
2: സിനിമയിൽ ഒരു താരം വേണ്ടെന്ന് വെക്കുന്ന കഥാപാത്രം മറ്റൊരു താരത്തിലേക്ക് എത്തുന്നു, അതൊരു ഗംഭീര ഹിറ്റായിട്ട് മാറ്റപ്പെടുന്നു. ഇത് പലപ്പോഴും സിനിമാ ലോകത്ത് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. ഇപ്പോൾ നമ്മുടെ എന്തിരൻ എന്ന് പറയുന്ന മൂവി ഉണ്ടല്ലോ, ആ സിനിമയെ കുറിച്ചുള്ളൊരു സ്റ്റോറി ഇങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് എന്തിരൻ എന്ന് പറയുന്ന സിനിമ യഥാർത്ഥത്തിൽ സ്റ്റൈൽ മേനൻ രജനീകാന്തിന് വേണ്ടിയിട്ട് എഴുതിയതായിരുന്നില്ല എന്നാണ് കേൾക്കുന്നത്. സംവിധായകൻ എസ് ശങ്കർ 90s അവസാനത്തിൽ റോബോട്ട് എന്ന പേരിൽ ഈ സിനിമ ഒരു സയൻസ് ഫിക്ഷൻ പ്രോജക്റ്റ് ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ നായകനായിട്ട് തീരുമാനിച്ചത് ഉലക നായകൻ കമൽ ഹാസനെ ആയിരുന്നു. നായികയായിട്ട് തീരുമാനിച്ചത് ബോളിവുഡ് താരം പ്രീതി സിന്റേനെ ആയിരുന്നു. അപ്പം ഇരുവരും ചേർന്നുള്ള ഒരു ഫോട്ടോഷൂട്ടൊക്കെ അക്കാലത്ത് നടന്നു എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. പക്ഷേ തമിഴ് സിനിമയിൽ തന്നെ ഏറ്റവും വലിയൊരു പരീക്ഷണ സിനിമയാകേണ്ടിയിരുന്ന ആ ചിത്രം കമൽഹാസൻ അദ്ദേഹത്തിന്റെ തിരക്കുകൾ കാരണം, ഡേറ്റുകളൊന്നും അങ്ങോട്ട് ഒത്തുപോകാത്ത കാരണം അത് പാതി വഴിയിൽ ഉപേക്ഷിക്കപ്പെട്ടു. പക്ഷേ തന്റെ സ്വപ്ന പദ്ധതിയായിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റ് ഉപേക്ഷിക്കാനായിട്ട് ശങ്കർ തയ്യാറായിരുന്നില്ല. അതിന്റെ ബാക്കി കഥ പറയാം. അതിന് മുൻപായിട്ട് ഒരു ശങ്കർ മൂവിയിലെ പാട്ട് തന്നെ കേട്ടാലോ. ഇനി മാറ്റിനി മാഷപ്പിൽ കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Of the hour. In the art of podumakkolanda.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
3: മന്തി, മഖ്ബി, മഖ്ഫൂൻ, മഖ്കൂ തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
2: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000 1707.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

എന്തിനെന്ന് എന്ന സിനിമയ്ക്ക് മുൻപായിട്ട് എസ് ശങ്കർ അദ്ദേഹം ഇങ്ങനെ മനസ്സിൽ പ്ലാൻ ചെയ്തത് റോബോട്ട് എന്ന പേരിൽ ഒരു സയൻസ് ഫിക്ഷൻ മൂവി ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്വപ്ന പ്രോജക്റ്റ് ഒക്കെ എന്ന് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് സാധിക്കും. ആ റോബോട്ട് എന്ന് പറയുന്ന ആ ഒരു പ്രോജക്റ്റ് ഒന്ന് പകുതി വഴിക്ക് നിന്ന സമയത്ത് പക്ഷെ അദ്ദേഹം ആ സ്വപ്ന പദ്ധതി ഉപേക്ഷിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. കുറെ വർഷങ്ങൾക്ക് ശേഷം ശിവാജി എന്ന് പറയുന്ന മൂവി ഉണ്ടല്ലോ, ആ സിനിമയുടെ ഷൂട്ടിനിടയിൽ ശങ്കർ അദ്ദേഹം ഈ കഥ സൂപ്പർ സ്റ്റാർ രജനീകാന്തിനോട്, സ്റ്റൈൽ മണ്ണനോട് ഈ കഥ പറയുകയാണ്. അങ്ങനെ കഥ കേട്ട ഉടൻ തന്നെ ഇതിന്റെ ഒരു പുതുമ തിരിച്ചറിഞ്ഞ രജനീകാന്ത് സിനിമ ചെയ്യാനായിട്ട് സമ്മതിക്കുന്നു. അങ്ങനെയാണ് റോബോട്ട് എന്ന പ്രോജക്റ്റ് എന്തിരൻ എന്ന പേരിൽ വീണ്ടും ഓൺ ആവുകയാണ്. പ്രീതി സിന്ധ്യയ്ക്ക് പകരം നായികയായിട്ട് ഐശ്വര്യ എത്തുന്നു. അങ്ങനെ ചിത്രം 132 കോടി രൂപയുടെ ഒരു ബജറ്റിലാണ് ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത്. അന്ന് റിലീസിന് ശേഷം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ നിന്നും 291 കോടി രൂപ വാരിക്കൂട്ടി. ആ വർഷത്തെ ഏറ്റവും വലിയൊരു ഹിറ്റായിട്ട് എന്തിരൻ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തിരന്റെ ആ ഒരു ഗംഭീര വിജയത്തിന് ശേഷം 2018 അതിന്റെ സെക്കൻഡ് പാർട്ട് 2.0 ശങ്കറും രജനീകാന്തും ചേർന്ന് പുറത്തിറക്കി. 543 കോടി രൂപ ബജറ്റിൽ നിർമ്മിച്ച ആ സിനിമയിൽ ബോളിവുഡ് താരം അക്ഷയ് കുമാർ ആയിരുന്നു വില്ലനായിട്ട്, വില്ലൻ കഥാപാത്രത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ആ സിനിമയ്ക്ക് ഒരു സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചതെങ്കിലും ബോക്സ് ഓഫീസിൽ അത് ഒരു വലിയൊരു കളക്ഷൻ നേടുന്ന ഒരു സിനിമയായിട്ട് തന്നെ മാറിയിട്ടുണ്ടായിരുന്നു. ഓരോ സിനിമയ്ക്ക് പിന്നിലും ഇങ്ങനെ ഒരുപാട് കഥകളുണ്ടല്ലേ. അത്തരം സ്റ്റോറീസിലൂടെയാണ് നമ്മൾ ഇന്ന് സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ മാറ്റ്നിയുടെ ഈ ഒരു മണിക്കൂർ സമയം എനിക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയത്തിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും സിനിമാവിശേഷങ്ങൾ ഒരുപാടുണ്ട്, വെയിറ്റ് ചെയ്തോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ടാറ്റ ബൈ ബൈ പറയുന്നു. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
4: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
5: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിംഗ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന്റെ യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിംഗ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായി കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
4: Naseem Surgical and Medical Center. Appointment kal kai vilikyu 4411133.
6: Then Renji Panikkar.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ പരസ്പരം ഏർപ്പെടുന്ന കരാറുകൾ പാലിക്കണം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ദി റെസ്പോൺസിബിൾ ജുവല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജുവല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

ഗുഡ് ആഫ്റ്റർനൂൺ ലിസണേഴ്സ്, അസ്സലാമു അലൈക്കും. ഏറ്റവും അടിപൊളിയായിട്ടുള്ള മറ്റൊരു ആഫ്റ്റർനൂൺ ടൈം സിനിമാ ലോകത്തെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായിട്ട് ഞാൻ ദേ നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുകയാണ്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. അങ്ങനെ ദേ ഇന്ന് നമ്മൾ കുറേയേറെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമകളുടെ ചർച്ചയിലേക്ക് കടക്കാൻ പോവുകയാണ്. എല്ലാ ദിവസവും ഓരോ സിനിമകൾ ഇങ്ങനെ ചർച്ച ചെയ്ത് പോകുമ്പോൾ ഞാൻ പേഴ്സണലി ആലോചിച്ചൊരു കാര്യമാണ്, എത്രമാത്രം സിനിമകളാണ്, എത്രമാത്രം ടാലൻസ് ആണ് ഈ ഒരു ടൈമിൽ നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. നോട്ട് ജസ്റ്റ് കമ്പയറിംഗ്, പക്ഷെ എന്നാലും എല്ലാ വർഷത്തെയും കണക്കുകൾ നോക്കുമ്പോൾ ഈ വർഷം എവിടേക്കോ കുറേയേറെ സിനിമകൾ പ്രൊഡ്യൂസ് ആവുന്നു. ആൻഡ് ഓൾസോ പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ ബ്യൂട്ടിഫുൾ പീസ് ഓഫ് ആർട്ടാണ്. ഒന്നും തന്നെ ഭയങ്കരമായി കുറ്റം പറയാനൊന്നുമില്ല. ആൻഡ് ഓൾസോ എല്ലാ പെർസ്പെക്റ്റീവിൽ നിന്നും എല്ലാ പ്രൊപ്പോർഷൻസിൽ നിന്നും നമ്മൾ നോക്കുമ്പോൾ എല്ലാവർക്കും ഡൈജസ്റ്റ് ആവുന്ന സിനിമകൾ തന്നെയാണ് ചെയ്തിരിക്കുന്നത് അല്ലെ. ആൻഡ് ഐ വുഡ് ലൈക്ക് ടു ടേം ദം ന്യൂട്രൽ ഫിലിംസ്. ജോൺറീസ് ഒക്കെ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കാം, ബട്ട് എങ്കിൽ പോലും എല്ലാത്തിലും ഒരു ന്യൂട്രാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഫാക്ട് കേട്ടോ. യെസ് നമുക്ക് സിനിമാ വിശേഷങ്ങളിലേക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കടക്കേണ്ടതായിട്ടുണ്ട്. ബട്ട് ദെൻ ബിഫോർ ഗെറ്റിംഗ് ഇൻ ടു ഓൾ ദാറ്റ്, ദാ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു വണ്ടർഫുൾ ആഫ്റ്റർനൂൺ വിഷ് ചെയ്യാണ്. ആഫ്റ്റർനൂൺ വിഷസ് മാത്രമല്ല, ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ ഇന്നത്തെ ദിവസം ദേ സിനിമാ വിശേഷങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവാണ്. എന്ത് കാര്യം പ്ലാൻ ചെയ്യുമ്പോഴും ഹെൽത്ത് നോക്കാനായിട്ട് മറന്നു പോകരുത്. വൈ? ബിക്കോസ് ദാറ്റ് ഇസ് വെരി മച്ച് ഇമ്പോർട്ടന്റ്. വെള്ളം കുടിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ദ മാറ്റിനി മാഷപ്പിലേക്ക് ഞാൻ നിങ്ങളെ സിനിമാ ലോകത്തിന്റെ വിശേഷങ്ങളിലേക്ക് കൊണ്ടുപോകാൻ പോകുന്നു. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
1: Radio Suno 91.7 FM.
2: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar,
2: and
6: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar promise nalkuna complete transparency-um.

0: You are listening to Radio Sino 91.7 FM, Qatar's favorite radio station. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൺ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൻടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alukas 917 evenings
3: presented by
4: Joy Alukas world's favorite jeweler
5: powered by
6: Khatarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
7: in association with
8: Doha Bank.
7: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
3: And
9: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
10: Hi, Nyan Roma.
11: You're listening to
10: Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു റേഡിയോ സോണ 91.7 FM. മാറ്റണി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഏറ്റവും അധികം ചർച്ചാ വിഷയമായി വരുന്നത് കോക്ടെയിൽ എന്നുള്ള ആ ഒരു സിനിമ. അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇത് പുറത്തിറങ്ങാൻ പോകുന്നത്. രശ്മിക മന്ദാന, കൃതി സനൻ, ഷാഹിദ് കപൂർ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഹോമി അജാനിയ സംവിധാനം ചെയ്യുന്ന റൊമാന്റിക് എന്റർടൈനർ കോക്ടെയിൽ 2 ട്രെയിലർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ട്രെയിലറൊക്കെ കാണുമ്പോൾ എനിക്ക് എവിടേക്കോ തന്നെ പഴയ ഒരു ഹിന്ദി മൂവി, ഒരു ഭയങ്കര എന്റർടൈനിങ് ആയിട്ടുള്ള യേ ജവാനി ഹേ ദിവാനി വൈബ്സ് ഒക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ. ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഒരു ട്രയാംഗിൾ ലവ് സ്റ്റോറിയാണ് ചിത്രം നമ്മുടെ അരികിലേക്ക് എത്തിക്കുന്നത്. ഇനി അതിൽ എത്രത്തോളം വ്യത്യസ്തതയുണ്ട്, എത്രത്തോളം എന്റർടൈനിങ് ആയിട്ടാണ് സംഭവം കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. അവിടെ പേഴ്സണൽ നോട്ട്, സ്റ്റാൻഡ് ഔട്ട് മാതിരി എന്തെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നോ നമ്മുടെ ട്രെയിലറിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വാസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്, ഫൺ ലവിംഗ്. ലെറ്റ്സ് സീ ഹൗ തിങ്സ് ആർ ഗോയിങ് ടു ബി. ചിത്രത്തിന് സംഗീതം ഒരുക്കുന്നത് പ്രീതമാണ്. ആൻഡ് ഓൾസോ ശാന്തന കൃഷ്ണയാണ് ഛായാഗ്രഹണം. ചിത്രത്തെ പറ്റിയിട്ട് കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളും ഒക്കെ അറിയാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ജൂൺ 19 തിയേറ്ററുകളിലേക്ക് ചിത്രം എത്തും എന്നുള്ള ഒരു കാര്യമാണ് ആസ് ഓഫ് നൗ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. 2012 ആദ്യ ഭാഗം അല്ലെങ്കിൽ സീക്വൽ എന്ന് വിശേഷിപ്പിക്കാവുന്ന കോക്ടെയിൽ മൂവി ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ ബാക്കിയായിട്ട്, അതിന്റെ ഒരു സീക്വൽ ആയിട്ടാണ് ഈ ഒരു പാർട്ട് പുറത്ത് വരുന്നത്. ഫസ്റ്റ് പാർട്ട് എനിക്ക് തോന്നുന്നു അതിലുള്ള പാട്ടുകളൊക്കെ തന്നെ ഭയങ്കര ഹിറ്റായിരുന്നു. ആൻഡ് ഹോമി അജാനിയ തന്നെയാണ് ആദ്യ ഭാഗം സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത്. ആസിഫ് അലി ഖാൻ, ദീപിക പദ്കോൺ, ഡയാന പെന്റി എന്നിവരായിരുന്നു ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. വലിയൊരു വെയിറ്റിംഗ് ഇല്ല. എന്തായാലും ഈ ഒരു ടീമിന് ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ജൂൺ 19 നമുക്ക് എന്തായാലും ഈ ഒരു കാര്യം വ്യക്തമായിട്ട് തന്നെ അറിയാനായിട്ട് സാധിക്കും. ലെറ്റ് സീ, ലെറ്റ്സ് വെയിറ്റ് ആൻഡ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് ടു ഹാപ്പൻ. അപ്പൊ ആ ഒരു ചിത്രത്തിന്റെ വിശേഷങ്ങൾ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. മാറ്റിനി മാഷപ്പിന്റെ ടൈം കേട്ട് കേട്ട് കൂട്ടുകൂടാവും.

0: Radio Sunil. Radio Sunil. 91.7 FM. Qatar's favorite radio station. മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: This is only on Radio Suno 91.7 FM. Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
3: വടക്ക് വടക്ക്

ബാക്ക് ടു റേഡിയോ സെന്റർ 91.7 FM മാറ്റിനി മാഷപ്പിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത് ഓൺ യുവർ ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സിനിമാ ലോകത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വിശേഷങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, യെസ്, ആൻറ്റിസിപ്പേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ ചിത്രങ്ങൾക്ക് മാത്രമല്ല ഒ ടി ടി റിലീസസിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണെന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് ഇപ്പോൾ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുന്ന, ചിലപ്പോൾ കണ്ടിട്ടുള്ള സിനിമയായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ കാണാതെ പോയ സിനിമയായിരിക്കാം, അത് പെട്ടെന്ന്. അപ്പോൾ ഏത് ചിത്രമാണെങ്കിലും ആ ചിത്രങ്ങളൊക്കെ ഒ ടി ടിയിൽ എത്തുമ്പോൾ ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ആ ഒരു അപ്ഡേറ്റ് കൂടെ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കണമെന്നുള്ളത്. പാട്രിയോട്ട് മൂവി ഓൾറെഡി സ്ട്രീമിംഗ് ആണ് Zee5 ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം കാര്യമാണ്. ലാലി, ടെൻ, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ, നയൻതാര, രേവതി എന്നീ വലിയൊരു കാസ്റ്റ് ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയാണ്. ദിസ് മാസീവ് ബ്ലോക്ക് ബസ്റ്റർ ഇപ്പോ Zee5 സ്ട്രീമിംഗിലുണ്ട്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമുക്ക് കാണാൻ പറ്റുന്ന ലാംഗ്വേജസ് മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി, കന്നഡയാണ്. ഇത് കൂടാണ്ട് തന്നെ ദൃഢം എന്ന സിനിമ 12-ാം തീയതി മുതൽ ഷെയ്ൻ നിഗത്തിന്റെ ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള ഇൻഫർമേഷൻ കിട്ടുന്നുണ്ട്. 29 എന്നുള്ള സിനിമ നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ സ്ട്രീമിംഗ് ആണ്. ഇറ്റ്സ് എ തമിഴ് മൂവി. വിധു ആൻഡ് പ്രീതി അസ്രാണിയാണ് ചിത്രത്തിലെ മെയിൻ ക്യാരക്ടറായിട്ട് എത്തുന്നത്. അത് മാത്രമല്ല, ഒരുപാട് എക്സ്പെക്ടേഷൻസ് തന്നുകൊണ്ട് ഒരു കമ്മിങ് ഓഫ് ഏജ് റൊമാൻറ്റിക് ഡ്രാമയാണ് ചിത്രത്തിന്റെ ജോണർ എന്ന് പറയുന്നത്. സോ ഇഫ് യു ഹാവ് നോട്ട് വാച്ച് ദ മൂവി, ദ ഇറ്റ്സ് ഓൺ നെറ്റ്ഫ്ലിക്സ്. ഒ ടി ടിയിൽ അവൈലബിൾ ആയിട്ടുള്ള സിനിമകൾ കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ ദിവസം ദേ മാറ്റിനി മാഷപ്പിൽ നിന്നും ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഐ വിൽ ബി ബാക്ക് വെരി സൂൺ ഓൺ 917 ഈവനിംഗ്. സോ സീ യു ദെൻ. ടാറ്റാ.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: നമസ്കാരം, ഞാൻ സിതാര. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7 FM.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Salon 91.7 FM. Matinee Mashup. Brought to you by Safari, world class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
3: One last dance. This is the last dance.
2: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാകത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ.
3: ഫുട്ബോൾ മേനിയയിൽ.
2: സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026
3: in association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി June 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
4: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
6: നമസ്കാരം, ഞാൻ ഉണ്ണി മുകുന്ദൻ. റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
8: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.
9: ഗുഡ് ഈവനിംഗ്. കഥന ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ അഷ്ടമിയാണ് കൂടെ ഉള്ളത്. എന്തായാലും ഈ ഒരു സമയം കുറച്ചധികം നേരം നമുക്കൊന്ന് ചെറുതായിട്ട് ഗെയിമിലേക്കൊക്കെ ഒന്ന് പോകണം. അതായത് ഒന്ന് റിലാക്സ് ആവണം. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഗെയിംസൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ നേരെ വിളിക്കുക. 444-449-17 വിളിക്കേണ്ടത്. അപ്പൊ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് റൈറ്റ് ഉത്തരങ്ങൾ പടപ്പെടാ തന്നു കഴിഞ്ഞാൽ നേരെ ബാലൻ മൂവി കാണാനുള്ള, അതായത് ഏറ്റവും പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ചിത്രമാണ് ബാലൻ മൂവി. ആ ഒരു മൂവിയുടെ ടിക്കറ്റുകളാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം തന്നെ ഡയൽ ചെയ്യാം 444-449-17. സോ ബേസിക്കലി ഇന്നത്തെ നമ്മുടെ എന്താണ് ചോദ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ബാലൻ സിനിമയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ പണ്ടത്തൊരു ബാലൻ മൂവിയുണ്ട്, അതുപോലെ ഇപ്പോൾ ഇറങ്ങാൻ പോകുന്ന മൂവിയുടെ ഈ പേരും ബാലൻ എന്ന് തന്നെയാണ് അല്ലേ. അപ്പോൾ 2026 ഇറങ്ങുന്ന സിനിമയുടെ പേരും, അതിനോടൊപ്പം ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞ പോലെ 1938 സിനിമയുടെ പേരും ബാലൻ എന്നാണ്. ഇതുപോലെ റിപ്പീറ്റേഷൻ വന്ന ചില സിനിമകളുടെ പേരുകളായിരിക്കും ചിലപ്പോൾ എൻ്റെ കയ്യിലുണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള സിനിമകളെ കുറിച്ചിട്ടായിരിക്കും ഞാൻ ക്ലൂസ് തരുന്നത്. അപ്പോൾ ആ സിനിമ ഏതാണെന്ന് 30 സെക്കൻഡിൽ നിങ്ങൾ കണ്ടുപിടിക്കുക എന്നതാണ് നിങ്ങളുടെ ജോലി. ഒരെണ്ണം കഴിഞ്ഞാൽ ഞാൻ അടുത്ത് തരും. അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അതിനുവേണ്ടി വേഗം തന്നെ ഡയൽ ചെയ്തോളൂ 444-449-17. 444-449-17 ആ ഒരു സിനിമ കണ്ടുപിടിക്കുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ടാസ്ക് എന്ന് പറയുന്നത്. പണ്ടത്തതും അതുപോലെ ഇപ്പോഴത്തതും സെയിം പേരിൽ തന്നെയായിരിക്കും ആ പേര് കണ്ടുപിടിക്കുക. ഡയൽ ചെയ്യേണ്ട നമ്പർ ഒന്നുകൂടി പറഞ്ഞുതരാം. 444-449-17 കേട്ടോ. റോക്ക് ആൻഡ് റോൾ സോണിയ കേട്ടിരുന്നോളൂ, ഒപ്പം ഡയലും ചെയ്തോളൂ 444-9174.

0: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി ബി എം ആർ പഴവ വില്ലേജ്.
1: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
0: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
1: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
0: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa. Radio Suno 91.7.

0: റേറ്റ് അപ്ഡേറ്റ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
1: സ്കൈ ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
2: സമയം 4 കഴിഞ്ഞ് 23 മിനിറ്റ്. ഈ ഒരു ടൈമിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് ഗോൾഡ് റേറ്റിന്റെ അപ്ഡേറ്റിലേക്ക് ഒന്ന് പോയാലോ. ബൈ സ്കൈ ജ്വല്ലേഴ്സ്, 24 carat ഗോൾഡ് 523.50 കത്തറിയാൽ, 22 carat ഗോൾഡ് 482.50 കത്തറിയാൽ, 21 carat ഗോൾഡ് 457 കത്തറിയാൽ, 18 carat ഗോൾഡ് 395 കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റിന്റെ ആ ഒരു അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ്. അപ്പൊ ഗോൾഡ് റേറ്റ് ഒക്കെ ഇങ്ങനെ മാറിയും തിരിഞ്ഞും വന്നുകൊണ്ടിരിക്കുന്നു, ചെറുതായിട്ടൊക്കെ കുറവുണ്ട്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിലൊക്കെ ജസ്റ്റ് ഒന്ന് ആ ഒരു ഏറ്റവും മൂല്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഗോൾഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് എൻ അസറ്റ് ഓഫ് കോഴ്സ്. സോ അതുകൊണ്ട് തന്നെ വാങ്ങി വെക്കാൻ മറക്കണ്ടോ. നല്ല കളക്ഷൻസും ഉണ്ട് നമ്മുടെ സ്കൈ ജ്വല്ലേഴ്സിൽ. അപ്പൊ ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞിരുന്നു, നമ്മുടെ ഗെയിം ടൈം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന്. വിളിക്കാൻ മറക്കണ്ട 444-9417 ഇന്നത്തെ സ്പെഷ്യൽ ഗെയിം എന്ന് പറയുന്നത് തന്നെ പണ്ടത്തെയും അതുപോലെ തന്നെ ഇപ്പൊ ഒരു 90s, 60s, 70s ചിലപ്പോൾ അതിന് മുൻപൊക്കെ ഇറങ്ങിയിട്ടുള്ള ചില മൂവീസിന്റെ പേര് റിപ്പിറ്റേഷൻ ആയിട്ട് വീണ്ടും മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുള്ള ചില പേരുകൾ, അതാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത്. ഞാൻ ക്ലൂ ഒക്കെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പൊ അതിനുവേണ്ടി ഡയൽ ചെയ്തോ 444-9417. അങ്ങനെയാണെങ്കിൽ ബാലൻ സിനിമ കാണാനുള്ള ടിക്കറ്റ്, 1936 ബാലനല്ല ഇപ്പൊ ഇറങ്ങാൻ പോകുന്ന ബാലൻ ദ ബോയുടെ ടിക്കറ്റ് ആണ് എന്റെ കയ്യിലുള്ളത്.
3: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
4: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

0: സുനോ.
1: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
2: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: ellavarkum namaskaram, yan Vidhu Pradhaap.
4: Sukhamani nilav,
5: you are listening to
6: Radio Suno.
3: Radio Suno 91.7.
7: this is
8: Matine Masha,
7: only on
5: Radio Suno 91.7 FM.
7: brought to you by
9: Safari, world-class shopping experience, Doha, Qatar,
7: and
10: Malabar Gold and Diamonds, the responsible jeweler. Malabar Gold and Diamonds il ninnulla oro jewelry pieces-ukalum ethically sourced aanu. Adodoppam Malabar Promise nalkunna complete transparency-um.
11: മാറ്റിനി മാഷപ്പിന്റെ ടൈമിൽ നമ്മളിങ്ങനെ ഗെയിം ടൈമിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ഗെയിം എന്താണെന്ന് ചോദിച്ചാൽ ബാലൻ സിനിമ കാണാനുള്ള ആ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ്. പക്ഷെ ബാലൻ സിനിമയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം 1938 ഒരു ബാലൻ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതേ പേര് തന്നെയാണ് ഇപ്പോ വരാനായിട്ട് പോകുന്ന ബാലൻ ദി ബോയ് എന്ന് പറയുന്ന സിനിമയും. അപ്പൊ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ചില സിനിമ പേരുകളാണ് ഞാൻ ചോദ്യമായിട്ട് നൽകാനായിട്ട് പോകുന്നത്. അപ്പൊ ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഇന്ന് ഗെയിം ടൈമിൽ ജോയിൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കിയാലോ.
12: ഞാൻ തമന്ന.
11: തമന്ന റെഡി ആണോ?
12: റെഡിയാണ്.
11: ഓക്കെ, 30 seconds ഉണ്ട്. ഞാൻ പറയുന്നത് കറക്റ്റ് ആയിട്ടൊന്ന് കേട്ടതിന് ശേഷം ആൻസർ ചെയ്യാം. ഓക്കെ
12: ഓക്കെ.
13: ദി ഗെയിം ബിഗിൻസ് ഇൻ 3, 2, 1.
11: ഈ സിനിമ 1962 94, അതായത് 62 and 94, ഈ രണ്ട് വർഷങ്ങളിലാണ് ഇറങ്ങിയിട്ടുള്ളത്. ഈ പണ്ടത്തെ, അതായത് 62 സിനിമ ഡിറക്ട് ചെയ്തിരിക്കുന്നത് കുഞ്ചാക്കോ ആണ്, അതായത് നമ്മുടെ ചാക്കോച്ചന്റെ അപ്പുപ്പൻ. ഓക്കെ, അഭിനയിച്ചിരിക്കുന്ന സത്യൻ സാറും രാഗിണിയാണ്. നേരെ തിരിച്ച് 94 സിനിമ ഡിറക്ട് ചെയ്തിരിക്കുന്ന വി ആർ ഗോപാലകൃഷ്ണനും അഭിനയിച്ചിരിക്കുന്നത് ജഗദീഷും ഉർവശിയുമാണ്.
12: ഓക്കെ,
11: ആ കിട്ടിയോ? 30 seconds കഴിയും.
12: കിട്ടിയില്ല.
11: സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പേരുകളാണ്. അല്ല, ഒരു ചാൻസ് കൂടി തരുന്നു. സ്ത്രീ ആരാകുന്നു?
12: അമ്മ.
11: ആ, ഒന്നും കൂടി. അമ്മ മാത്രമാണോ?
12: സ്ത്രീ മകളാകുന്നു, അമ്മയാകുന്നു, ഭാര്യ.
11: അതാണ് ഉത്തരം. ഞാൻ കഷ്ടപ്പെട്ട് പറയിപ്പിച്ചല്ലോ എന്റെ പോയിന്. തമന്നെ, എനിക്ക് ചായ മേടിച്ചായോ? ചായ കുടിക്കാൻ പോവാണോ?
12: അല്ല, വീട്ടിലേക്ക് പോവാണ്, വേണമെങ്കിൽ ചായ കുടിക്കാം.
11: അങ്ങനെ. ഓക്കെ ഓക്കെ, അടിപൊളി. കൂടെ ആരുണ്ടായിരുന്നു?
12: ആരില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. വർക്ക് കഴിഞ്ഞ് വീട്ടിൽ പോവാം.
11: ശരി ശരി, അപ്പൊ എന്തായാലും അടിപൊളിയായിട്ട് പോയിട്ട് ഒരു ചായ കിട്ട് കുടിക്കൂ. തൽക്കാലം ഞാൻ അടുത്ത കോൾ എടുക്കട്ടെ. ഓക്കെ
12: ഓക്കെ ഓക്കെ, താങ്ക്സ്.
11: ഓക്കെ, ബൈ
12: ബൈ.
11: ഹലോ, ആരാണ്?
14: മുഹീബ്.
11: ഓക്കെ, റെഡി ആണോ മുഹീബ്?
14: റെഡിയാണ്.
13: ദി ഗെയിം ബിഗിൻസ് ഇൻ 3, 2, 1.
11: ഈ സിനിമ 1962 ഇറങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ 1904 ഇറങ്ങിയിട്ടുണ്ട്. അതായത് 62 and 94 ഇറങ്ങിയ സിനിമയാണ്. ഓക്കെ, രണ്ടിനും സെയിം പേരാണ്. അപ്പൊ പണ്ടത്തെ ആ ഒരു സിനിമ ഡിറക്ട് ചെയ്തിരിക്കുന്നത് കുഞ്ചാക്കോ ആണ്, അതായത് ഇപ്പൊ നമ്മുടെ കുഞ്ചാക്കോ ബോബന്റെ അപ്പുപ്പൻ. ഓക്കെ, ആ ഒരു കുഞ്ചാക്കോയാണ്. അതില് നടനായിട്ട് എത്തിയത് സത്യൻ സാറും രാഗിണിയൊക്കെയാണ്. നേരെ തിരിച്ച് ഈ ഒരു 94 സിനിമ എന്ന് പറയുന്നത് മെയിൻ കഥാപാത്രമായിട്ട് എത്തുന്നത് ജഗദീഷും അതുപോലെ തന്നെ ഉർവശിയാണ്. ഡിറക്ടർ വി ആർ ഗോപാലകൃഷ്ണനാണ്. കിട്ടിയോ ഏതാണ് സിനിമ? ശ്രീധനം അല്ല. യെസ്, സമയം കഴിഞ്ഞു, പക്ഷെ ഭാര്യയാണ് റൈറ്റ് ഉത്തരം. ഗസ് ചെയ്യുന്നതാണോ?
14: ജഗദീഷും ഉർവശിയും അഭിനയിച്ച പടങ്ങൾ നോക്കുമ്പോ നല്ല പടങ്ങളില് അടിപൊളി പടങ്ങളാണ്. അതല്ലോ, ശ്രീധനം, ഭാര്യ, അങ്ങനെ കുറെ പടങ്ങളില്ലേ.
11: ഈ പറഞ്ഞ സത്യൻ സാറിന്റെ സിനിമ കാണാൻ വഴിയുണ്ടോ?
14: ചാൻസ് ഇല്ല.
11: ഓക്കെ ഓക്കെ ഓക്കെ, എന്തായാലും അടിപൊളി. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ബൈ.
14: ഓക്കെ ബൈ.
11: അടിപൊളി. എന്തായാലും ഇതുപോലെയാണ് ആൻസേഴ്സ് പറയേണ്ടത്. പക്ഷെ ഒരാൾക്ക് കുറച്ചധികം ബുദ്ധിമുട്ടി പറഞ്ഞെങ്കിൽ മറ്റൊരാള് കുറച്ച് സമയമെടുത്തു, എന്നാലും ആൻസറിലേക്ക് എത്താനായിട്ട് കഴിഞ്ഞു. ഇനി ഇതിലും ചിലപ്പോ ഈസി ആയിട്ടുള്ള ചോദ്യമായിരിക്കും നിങ്ങൾക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വിളിക്കുക 444-4917 ലേക്ക്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ ഇത് മാറ്റിനി മാഷപ്പ്.

വിളിക്കേണ്ട നമ്പർ മറക്കേണ്ട, 444-9417 നിങ്ങൾ ഡയൽ ചെയ്യേണ്ടത്. ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബാലൻ മൂവി കാണാനുള്ള കപ്പിൾ എൻട്രി ടിക്കറ്റുകളായിരിക്കും നൽകാനായിട്ട് പോകുന്നത്. സോ വേഗം തന്നെ ഡയൽ ചെയ്തോളൂ, 444-9417 കേട്ടോ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
1: അപ്പോയിന്റ്മെന്റുകൾ കൈവിളിക്കും 4411113. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് 1 റിയാലിന് ഷോപ്പ് ചെയ്യൂ.
5: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
1: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
6: of the hour in the art of podumakkolanda

0: വെൽക്കം ബാക്ക്. അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സ്നോ 91.7 FM. ഇപ്പൊ ഗെയിം ടൈം നടന്നുകൊണ്ടിരിക്കുന്നു. മാറ്റിനി മാഷപ്പിൽ അഷ്ടമിയാണ് കൂടെ ഉള്ളത്. ബാലൻ എന്ന് പറയുന്ന ഏറ്റവും പുതുതായിട്ട് ഇറങ്ങാൻ പോകുന്ന ചിത്രം 1936 ഇതേ പേരിൽ തന്നെ പണ്ടൊരു സിനിമയും ഇറങ്ങിയതാണ്. അതുപോലെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ചില സിനിമാ പേരുകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ഗെയിമിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ കുറച്ച് മുൻപ് നമ്മൾ ഭാര്യ സിനിമ കേട്ടു. ഇനി അതുപോലെ തന്നെ ഇനി അടുത്തതായി കുറച്ചധികം ലിസ്റ്റ് ഉണ്ടെന്ന് വേണമെങ്കിൽ വിചാരിച്ചോളൂ. നമുക്ക് ആരൊക്കെയാണ് നമ്മുടെ കൂടെ ഇനി അടുത്ത സെറ്റ് ഓഫ് ചോദ്യത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. കാരണം ബാലൻ മൂവിയുടെ ടിക്കറ്റാണ് എന്റെ കയ്യിലുള്ളത്. ആ സിനിമ ടിക്കറ്റിന് വേണ്ടിയിട്ട് ആരൊക്കെയാണ് ജോയിൻ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹായ്, ആരാണ്? എങ്ങനെ? ഗുഡ് ഈവനിങ് ഇസ്ഹാക്ക്.
1: ഗുഡ് ഈവനിങ്.
0: അപ്പോ റെഡി ആണോ ഇസ്ഹാക്ക്?
1: ഓഫ് കോഴ്സ്.
2: ദി ഗെയിം ബിഗിൻസ് ഇൻ 3, 2, 1.
0: ഈ സിനിമ പണ്ടിറങ്ങിയത് 1957 അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് 2005 അതേ പേരിൽ തന്നെ. ഓക്കെ, രണ്ടും രണ്ട് സിനിമയാണ്, 1957 അതുപോലെ 2005. പണ്ടത്തെ സിനിമയില് സത്യനും രാഗിണിയാണ് അഭിനയിച്ചിട്ടുള്ളത്. പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നതും ഡയറക്ട് ചെയ്തിരിക്കുന്നതൊക്കെ രാമുലു നായിഡു എന്ന് പറയുന്ന ഒരാളാണ്. 2005 അതില് മമ്മൂക്കിയുണ്ട്, ഒരു തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാർ നായികയുണ്ട്. ഏതായിരിക്കും സിനിമ? മമ്മൂക്കയും ആ തെന്നിന്ത്യൻ സൂപ്പർ സ്റ്റാറിന്റെ പേര് ഞാൻ പറയാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ രണ്ടോ മൂന്നോ സിനിമയുള്ള അവർ ഒരുമിച്ച്, അതുകൊണ്ടാണ്.
1: നയൻതാര.
0: മമ്മൂക്ക, നയൻതാര, ഷീല.
1: 2005 വേറെ ആരെ കൂടെയുള്ള ആക്ടേഴ്സ്?
0: ഷീല, മധു, ഇന്നസെന്റ് എല്ലാരും ഉണ്ട്. കിട്ടിയോ?
1: രാപ്പകല
0: അല്ല, തസ്കര വീരനാണ്. അതിനു ഞാൻ പറഞ്ഞു
1: 2005 അല്ലേ, ഞാൻ 15 പോയതാ.
0: ഓ എന്റെ പൊന്നു,
1: ഒരുമിച്ച് ഞാൻ പറഞ്ഞത്.
0: 2005 ഉം 2015 തിരിച്ചറിയാൻ മേലാത്തന്റെ പ്രശ്ന. ചായക്ക് കുടിച്ചോ?
1: ചായ കുടിക്കാൻ പോകുന്നു. ഇറങ്ങിയതാ, ഞാനിപ്പോ ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്.
0: ചായ സ്പോട്ട് എവിടെയാണ്?
1: MRA പോകും.
0: MRA? ഏത് MRA?
1: തലവാർ റോഡിലല്ലേ.
0: ലുലുവിന്റെ അടുത്ത്. ഓ ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ നടക്കട്ടെ.
1: താങ്ക് യു സോ മച്ച്.
0: ആരാണ് ഇത് സംസാരിക്കുന്നത്?
1: അൻസൽ.
0: അൻസൽ, 30 seconds തുടങ്ങാൻ കേട്ടോ അൻസലെ.
1: ഓക്കെ.
0: അൻസലെ, ഈ ഒരു സിനിമാ പേര് 1965 മൂവിയിലും 2007 ഒരു മൂവിയിലും ഉപയോഗിച്ചിട്ടുണ്ട്. ഈ സിനിമ 1965 ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജി കെ രാമു എന്ന് പറയുന്ന ഒരു വ്യക്തിയും അതിനോടൊപ്പം അഭിനയിച്ചിരിക്കുന്നത് പ്രേം നസീറും മധുവും ഷീലയും കെ വി ശാന്തി പോലുള്ള അടൂർ ഭാസി പോലുള്ള അഭിനേതാക്കളാണ്. നേരെ തിരിച്ച് 2007 ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത് മമ്മൂക്കയാണ്. സിനിമ ആക്ച്വലി കോമഡി സിനിമയാണ്. ഷാഫി ഡിറക്റ്റ് ചെയ്ത് എഴുതിയിരിക്കുന്നത് റാഫി മെക്കാട്ടിനാണ്. അല്ല, ഒരു ചാൻസ് കൂടി തരാം.
1: മായാവി.
0: മായാവി കറക്റ്റ് ഉത്തരം. എങ്ങോട്ടേക്ക് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നേ? ശരി ശരി, ഓക്കെ അൻസൽ, ബൈ.
3: ഹലോ,
0: ആരാണ്?
3: എന്റെ പേര് മാരിയോ.
0: മാരിയോ, വാവ്, അടിപൊളി പേരാണല്ലോ.
3: അടിപൊളി പേരാണ്.
0: ഈ പേര് എപ്പോഴും പറയാൻ നേരത്തെ ആൾക്കാർ പറയാറുണ്ടോ സൂപ്പർ നെയിം?
3: അതെ, സൂപ്പർ മാരിയോ എന്ന് പറയാറുണ്ട്.
0: ഞാൻ ഇത്ര സൂപ്പർ അല്ലാന്ന് ആരോടും പറയരുത്, അടിപൊളിയായിട്ട് അതെ ഞാൻ സൂപ്പർ മാരിയോ ആണെന്ന് പറയണം.
3: ഞാൻ പറയാറുണ്ട് ഇടക്ക്, പക്ഷെ ആൾക്കാർ പറയാറില്ല,
0: അതാണ് പ്രശ്നം അല്ലേ.
3: അതെ.
0: ശരി, അപ്പോ സൂപ്പർ മാരിയോ, ആർ യു റെഡി?
3: റെഡി.
0: ഓക്കെ, അപ്പൊ സൂപ്പർ ആണോ അല്ലെന്ന് ഞാനിപ്പോ പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഒരു സിനിമാ പേര് 1977 അതുപോലെ തന്നെ 2006 ഈ ഒരു സിനിമാ പേര് രണ്ട് സിനിമയ്ക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഇനി 77 ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ശശികുമാർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഡിറക്ട് ചെയ്തിരിക്കുന്നത്. ബഹദൂർ ക, അടൂർ ഭാസി, ജയഭാരതി ഇവരൊക്കെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. നേരെ തിരിച്ച് 2006 എത്തുമ്പോൾ അത് ജോണി ആന്റണിയുടെ ഡിറക്ഷനിൽ മമ്മൂക്ക അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. ഏതായിരിക്കും സിനിമ? എന്റെ ക്ലൂ കഴിഞ്ഞു, 30 seconds കഴിഞ്ഞു.
3: അറിയില്ല.
0: ഒരു കോമഡി സിനിമയാണ്. ശരി, എന്നാ ഒരു ഒരു ക്ലൂ കൂടി തരാം. ഇതൊരു ഏറ്റവും വലിയ ക്ലൂ ആണ്. അതില് നായികയായിട്ട് എത്തുന്നത് സ്നേഹയാണ്. ഓക്കെ, കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. തുറുപ്പുകുലാനാണ് കേട്ടോ.
3: തുറുപ്പുകുലാൻ. ഓക്കെ ഓക്കെ,
0: അപ്പൊ ശരി മാരിയോ.

0: എന്തായാലും മാരിയോ സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ബൈ ബൈ ബൈ
1: ബൈ ബൈ.
0: അങ്ങനെ സൂപ്പറായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ ഗെയിം ടൈം ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുന്നു. അടിപൊളി ഗെയിമായിരുന്നു ഇന്ന്, എല്ലാവരും വിളിച്ചവരൊക്കെ സൂപ്പറായിട്ട് തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ഞാനൊരു കാര്യം ഇപ്പോഴും ആലോചിച്ചത്, ഇപ്പൊ ലാസ്റ്റ് ഈ ഒരു റൗണ്ടില് എല്ലാവർക്കും കൊടുത്തത് മമ്മൂക്ക ചിത്രമായിരുന്നു എന്ന്. തസ്കരവീരൻ, മായാവി, തുറുപ്പുകുലാൻ, എല്ലാം മമ്മൂക്ക ചിത്രങ്ങളാണെന്ന് പിന്നെയാണ് ഞാൻ റിയലൈസ് ചെയ്തത്. എന്തായാലും അടിപൊളിയായിട്ട് ഇങ്ങനെ കുറച്ചധികം സിനിമാ പേരുകളുണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അതായത് 1960കളിലെയും 50കളിലെയും അതിന് മുൻപൊക്കെ ഉള്ള സിനിമയിലെ ചിത്രത്തിൻ്റെയൊക്കെ തന്നെ ഈ ഒരു ടൈറ്റിലുകൾ റിപ്പീറ്റ് ചെയ്ത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു ചിത്രം തന്നെയാണ് ബാലൻ എന്ന് പറയുന്നത്. പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ബാലൻ ദി ബോയ് എന്നുണ്ട്. അപ്പോൾ ഈ ഒരു സിനിമ മഞ്ഞുമൽ ബോയ്സിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ഡിറക്ഷനിലെത്തുന്നു. അതുപോലെ തന്നെ ആവേശത്തിൻ്റെ ഡിറക്ടറിൻ്റെ കഥ, അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. ഒരു സൈക്കോ ത്രില്ലർ മൂവിയാണ്. സോ വി ആർ ഓൾസോ വെയ്റ്റിംഗ് ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം എനിക്കിപ്പോൾ തൽക്കാലം പോകേണ്ട സമയമായിരിക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന. സന്ദീപ് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ 917 ഈവനിങ്സ് തുടങ്ങാൻ സമയമായിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും

0: 917 evenings only on Radio Suno 91.7 FM. Joy Alukas 917 evenings presented by Joy Alukas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfoon Madgut thudangi authentic Arabic cuisine de ruji ariyam call 4001707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
5: Good evening. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഗുഡ് ഈവനിങ് വിഷസ് പറഞ്ഞുകൊണ്ട് ഞാൻ പതിവ് പോലെ ജോയിൻ ചെയ്യുകയാണ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM-ൽ ഇത് 917 ഈവനിങ്സിന്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. എന്താണ് സൗണ്ടിന് ചെറിയൊരു മാറ്റം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ക്ലൈമറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ചധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടിരിക്കുന്നുണ്ട്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ, യെസ്, ചെറുതായിട്ടെങ്കിലും ഈ പറഞ്ഞ പോലെ നമ്മൾ എപ്പോഴെങ്കിലുമൊക്കെ ഡീഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ ദിസ് ദ റൈറ്റ് ടൈം ആ ഒരു ഗുഡ് ന്യൂസോടുകൂടി, അല്ല ഗുഡ് ന്യൂസ് അല്ലല്ലോ, നമുക്ക് തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളിത് ഈ നമ്മുടെ ഷോ അങ്ങോട്ട് തുടങ്ങുകയാണ്. ഈവനിങ് ടൈം ഒത്തിരി ഒത്തിരി വിശേഷങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ, ആൻഡ് ദേ വിൽ ബി ബ്യൂട്ടിഫുൾ സോങ്സ്. ആ ഒരു സോങ്ങും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന നമ്മുടെ ലിസ്ണേഴ്സിൻ്റെ ലിസ്റ്റായിരിക്കും ഇന്ന് ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്നത്. വൈ? ബിക്കോസ് ഒരുപാട് സജഷൻസ് ഞാൻ വരുന്നതിന് മുന്നേ തന്നെ ഈ പാട്ട് പ്ലേ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള സജഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സജഷനും കാര്യങ്ങളൊക്കെ ഉഷാറായിട്ട് തന്നെ മുന്നോട്ട് പോട്ടെ. ഞാനും ദാ നിങ്ങളുടെ ഡ്രൈവിൽ കൂടെ കൂടെയാണ് ഓൺ യോർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. ഇന്നത്തെ ദിവസം നമുക്കിങ്ങനെ ഒരു ചെറിയ ഒരു സ്ലോ മോഷനിൽ, സ്ലോ ട്രാക്കിൽ അങ്ങോട്ട് പോവാം. സോ അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് കൂടി എത്തിക്കുമ്പോൾ, സ്റ്റേ ഹൈഡ്രേറ്റഡ്, ബി ഹെൽത്തി, ആൻഡ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള വിഷസും കാര്യങ്ങളും ഒക്കെ അറിയിക്കാനായിട്ടും, ആൻഡ് ഓൾസോ ഒരുപാട് ഒരുപാട് എൻ്റർടൈനിങ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ കൂടെ കൂടുകയാണ് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Amazon Music.
0: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞ 10 മിനിറ്റും 29 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: യു ആർ

0: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ, സാലറിയിൽ നിന്നും 50% ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം ബാലൻ. ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
0: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം.
3: ഞാൻ ജയസൂര്യ.
4: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: നിലവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് until 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർകാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മെസ്സി, റൊണാൾഡോ, നെയ്മർ, മോഡ്രിച്ച്. This is the last dance.
3: One last dance. This is the last dance.
2: 48 ടീമുകൾ, ഒരേ ഒരു സുവർണ കിരീടം. കാലറികൾ ഇരമ്പിയാർക്കും, ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന നിമിഷങ്ങൾ. ലോക സോക്കർ മാമാങ്കത്തിന്റെ മുഴുവൻ ആവേശവും റേഡിയോ സുനോ ഫുട്ബോൾ മേനിയയിൽ.
3: ഫുട്ബോൾ മേനിയയിൽ
2: സ്റ്റേ ട്യൂൺ. Every goal, every match, every moment of the FIFA World Cup 2026
3: in association with
4: ഏറ്റവും നല്ല വിനിമയ നിരക്കിൽ എത്രയും വേഗം നാട്ടിലേക്ക് പണം അയക്കാൻ സിറ്റി എക്സ്ചേഞ്ചിന്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കൂടാതെ ബെസ്റ്റ് പ്രൈസിൽ പാം സ്വിസ് ഗോൾഡ് ബാറുകളും ഇപ്പോൾ സിറ്റി എക്സ്ചേഞ്ചിൽ ലഭ്യമാണ്. സിറ്റി എക്സ്ചേഞ്ച്, യുവർ ട്രസ്റ്റഡ് റെമിറ്റൻസ് പാർട്ണർ.
5: Once again, welcome back to the Radio Suno 91.7 FM, 917 Evenings in the time. Sandeep Anakud, John Chee, in the studio clock, the time is 5 minutes, 14 seconds. പതിവായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷം, വെഡിങ് ആനിവേഴ്സറി വിഷയൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അഖിലേഷാണ് നമുക്ക് ആദ്യം മെസ്സേജ് അയച്ചേക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തിന് വേണ്ടിയിട്ട് ഒരു അടിപൊളി ബർത്ത്ഡേ വിഷ് സന്ദീപ് ബ്രോ, പതിവായിട്ട് പറയുന്ന പോലെ തന്നെ അങ്ങോട്ട് പറഞ്ഞേക്കണേ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് വന്നേക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അഖിലേഷ് ബ്രോയുടെ സുഹൃത്തിന് വേണ്ടിയിട്ട്, കാമിലിന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

ഓക്കേ, അങ്ങനെ ആ ഒരു ബർത്ത്ഡേ വിഷ് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മറ്റൊരു ബർത്ത്ഡേ വിഷ് ഉണ്ട്. ഡ്യൂലക്സ് സെയിൽസ് എന്ന അക്കൗണ്ടിൽ നിന്നാണ് ആ ഒരു വിഷ് വന്നേക്കുന്നത്. രാഹുൽ ഖത്തർ കോലി എന്നറിയപ്പെടുന്ന രാഹുലിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷ് ഒന്ന് പറയാമോ സന്ദീപ് ബ്രോ എന്നുള്ള വിഷസ് വരുമ്പോൾ തീർച്ചയായിട്ടും വിഷിംഗ് യു എ വെരി വെരി ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സോനോ.

ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ ഇന്നത്തെ ആ ഒരു ഈവനിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് കൂടി വിഷ് ചെയ്തുകൊണ്ട് ടു ഓൾ ദ വൺസ് സെലിബ്രേറ്റിംഗ് ദ സ്പെഷ്യൽ ഡേ ഒരു ഹാപ്പി ഹാപ്പി ഹാപ്പി ആ ഒരു വിഷസ് ആൻഡ് ഓൾസോ ഏറ്റവും അധികം ഇന്നത്തെ ചർച്ചാ വിഷയം എന്നുള്ളത് നമ്മുടെ ഫീഫ റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യമാണ്. സോ ഫീഫ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ തന്നെ നമുക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് ഞാൻ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ ഇന്നത്തെ ദിവസം നമ്മൾ ഇച്ചിരി സ്ലോ പിടിച്ച് അങ്ങോട്ട് പോവുകയാണ്. ചെറിയൊരു ട്രബിൾ ആ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ളതുകൊണ്ട് സ്പീഡ് അധികം കിട്ടുന്നില്ല. അപ്പോൾ എന്തായാലും ആ ഒരു സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുള്ള ഓട്ടം ദാ ഇന്നത്തെ ദിവസം ഏറ്റവും അധികം പതുക്കെ, അതായത് നമ്മുടെ ആ ഒരു സ്ലോ മോഷൻ എങ്ങനെയായിരിക്കും എന്നുള്ളത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ നമുക്കിത് എമിനി നല്ലൊരാൾ എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ട്രാക്ക് കമ്മിങ് ആപ്പ്. ദിസ് ഇസ് റേഡിയോ സോണോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM.
1: ഖത്തർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സുനോ.
0: Today's Go Rate Update brought to you by Sky Jewelry.
2: ജ്വല്ലറിയിൽ നിന്ന് 500 riyal പർച്ചേസ് ചെയ്യൂ, രണ്ട് റാഫിൽ കൂപ്പണിലൂടെ ഭാഗ്യശാലികളാകൂ. ലെക്സസ് കാർ സ്വന്തമാക്കാനുള്ള ഈ മെഗാ ഡ്രോയുടെ അവസാന അവസരം June 22 വരെ മാത്രം.
3: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്: 18 carat gold 395 ഖത്തറിയാൽ, 21 carat gold 457 ഖത്തറിയാൽ, 22 carat gold 482.50 ഖത്തറിയാൽ, ആൻഡ് 24 carat gold 523.50 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: നമസ്കാരം, ഞാൻ കാളിദാസ് ജയറാം.
3: ഞാനും എൻ്റെ ആളും ആ 40.
4: You are listening to Radio Suno
2: 91.7.

0: Radio Suno. 91.7 FM. Radio
1: Suno. Qatar's happiness frequency.
2: Radio Suno. അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്ഷ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, CB 2026 മില്യൺ റിയാൽസ് ഡ്രീം. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി CBയിൽ റെഗുലറായി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
4: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് CBQ.QA.
0: 917 evenings.

വെൽക്കം വെൽക്കം വെൽക്കം ബാക്ക് ടു 917 ഈവനിംഗ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. വളരെയധികം വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു എക്സിബിഷൻ, ഒരു ഫെസ്റ്റിവൽ, യെസ്, ആ ഒരു മാംഗോ ഫെസ്റ്റിവലിന്റെ അപ്ഡേറ്റിലേക്ക്. ഇനി 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ നടക്കാൻ പോകുന്നു സൂക്ക് വാക്കിഫിൽ. ഈവനിംഗ് 4 മണി മുതൽ രാത്രി വരെ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക്, ഇഫ് യു ആർ എ മാംഗോ ലവർ, ദിസ് വൺ ഇസ് ഗോയിങ് ടു ബി റിയലി സ്പെഷ്യൽ. ഒത്തിരി വെറൈറ്റീസ് ആണ് ഇത്തവണ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നോട്ട് ജസ്റ്റ് മാംഗോസ്, നമുക്ക് ഒരുപാട് സ്വീറ്റ്സും അതിൻ്റെ കൂടെ ഐസ്ക്രീമും അങ്ങനെയൊക്കെ തന്നെ ഒത്തിരി ഒത്തിരി ഒത്തിരി സംഭവങ്ങളാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇത്തവണത്തെ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവലിൽ നമ്മളെ കാത്തിരിക്കുന്നതെന്ന് അറിയാനായിട്ട്, 3rd എഡിഷൻ നടക്കുമ്പോൾ ദ എക്സൈറ്റ്മെൻറ്റ് ഇസ് വേറെ ലെവൽ. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഓണാക്കി June 18 ഡേറ്റ് ലോക്ക് ചെയ്തോളൂ. ഈവനിങ് 4 മണി മുതൽ സൂക്ക് വാക്കിഫിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിഗംഭീരമായിട്ടുള്ള ഒരുപാട് മാംഗോസ് എൻജോയ് ചെയ്യാൻ പറ്റും. നാട്ടിൽ നിന്ന് എത്തുന്ന വെറൈറ്റി മാംഗോസ് തന്നെയാണ് ഇത്തവണയും പതിവ് പോലെ ദേ 3rd എഡിഷനിലും എത്തിച്ചേക്കുന്നത്. ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ട് സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വൺ അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിൻ്റെ ടൈം. സൺഡേ ഹോളിഡേ എന്ന മൂവിയിലെ പാട്ട് ദേ ഇവിടെ ഒരുപാട് പേര്, എനിക്ക് മൂന്ന് പേര് ഒരേ രീതിയിൽ, എനിക്ക് തോന്നുന്നു മൂന്ന് പേര് ഒരുമിച്ചിരുന്നാണോ മെസ്സേജ് അയക്കുന്നതെന്ന് ഡൗട്ടുണ്ട് കേട്ടോ. കാരണം ഏറ്റവും ഒരു വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്ങാണ് കാർത്തിക് പാടിയിരിക്കുന്ന ആ ഒരു പാട്ട്. എന്തായാലും ഞാൻ പ്ലേ ചെയ്യുന്നതായിരിക്കും. സോ സജഷൻ മൂന്ന് പേര് ഒരുമിച്ച് പറഞ്ഞപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. എനിക്കിവിടെ ഒരുപാട് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ടുള്ള സോങ്സൊക്കെ ഇങ്ങനെ ആഡ് ഓൺ ചെയ്ത് തരുന്നുണ്ട് നമ്മുടെ സ്വന്തം ലിസ്ണേഴ്സ്. അപ്പോൾ ഇന്ന് നിങ്ങളുടെ ആ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ തന്നെയാണ് പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ, കുറച്ച് മുന്നേ പറഞ്ഞ ആ ഒരു മാംഗോ ഫെസ്റ്റിവലിൻ്റെ അപ്ഡേറ്റ് മറക്കണ്ട. ഡേറ്റ് June 18 ആൻഡ് സൂക്ക് വാക്കിഫിലാണ് ആ ഒരു എന്താണ് നമ്മുടെ മാംഗോ ഫെസ്റ്റിവൽ നടക്കുന്നത്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള വെറൈറ്റി മാംഗോസ് ഒക്കെ കഴിക്കാനായിട്ട് ആ ഒരു സൂക്ക് വാക്കിഫിലേക്ക്, അതായത് നമ്മുടെ സൂക്ക് വാക്കിഫിലേക്ക് പോകാനായിട്ട് മറന്നു പോകേണ്ട. അതിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും അധികം എനിക്ക് തോന്നുന്നു സീസണലായിട്ടുള്ള ഫുഡ് കഴിക്കേണ്ട ഒരു സമയമാണ്. ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഫുഡ് ഹാബിറ്റ് ഈ ഒരു ടൈമിൽ ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞു പോകുന്നുണ്ട് കീപ്പ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്, വെള്ളം കുടിക്കാനായിട്ട് മറന്നു പോകരുത്. ആ ഒരു അപ്ഡേറ്റ് കൂടി ഇങ്ങനെ പറയുമ്പോൾ ഇതാ ഒരു മനോഹരമായിട്ടുള്ള ട്രാക്ക്, ഒരു നോക്ക് കാണുവാൻ എന്ന ഒരു സോങ്ങിലേക്ക്. സന്ദീപാണ് കൂടിയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് FM സ്റ്റേഷൻ.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Uridu TV channel number 911.
0: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 15:38. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Let's play football.
0: Football Mania.
3: ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രിയോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹോസ്റ്റ് കൺട്രീസിനെ പ്രതിനിധീകരിക്കുന്ന ട്രൈ അഥവാ 3 എന്ന അർത്ഥമാക്കുന്നു. സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നാണ് ട്രിയോണ്ട എന്ന പേര് നൽകിയിരിക്കുന്നത്.
4: ഞാൻ നിങ്ങളുടെ മിയ.
5: You're listening to
4: Radio Suno 91.7.

0: വചനങ്ങളിലൂടെ. കുട്ടികളോട് കരുണ കാണിക്കാത്തവനും വലിയവരെ ബഹുമാനിക്കാത്തവനും നമ്മളിൽ പെട്ടവനല്ല.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ മാരിബ ബാങ്കിനുള്ള സമയം.

0: ഏപ്രിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
3: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
2: മില്യണോ?
3: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
0: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
4: 917 evenings.

സാഗർ ഇലിയാസ് ജാക്കി എന്ന സിനിമയിലെ ഒരു വണ്ടർഫുൾ ട്രാക്ക് ഇതാ കേട്ടുകൊണ്ടിരുന്നത് റേഡിയോ സോണർ 91.7 FM-ലൂടെ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 36 മിനിറ്റും 31 സെക്കൻഡും. ഈ ഒരു പോയിന്റിൽ ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. June 15 നേച്ചർ ഫോട്ടോഗ്രാഫി ഡേ. യെസ്, ആ ഒരു ദിവസത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലേക്ക് വരുമ്പോൾ നമ്മളൊക്കെ തന്നെ നമ്മുടെ ഫോണിൽ നോക്കിക്കഴിഞ്ഞാൽ ദർ ഇസ് എൻ നമ്പർ ഓഫ് ഫോട്ടോസ്. നമ്മൾ ഒരുപാട് ഫോട്ടോസ് നേച്ചർ റിലേറ്റ് ചെയ്ത്, ചിലപ്പം നമുക്ക് അത്രയും തന്നെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സീനിക് ബ്യൂട്ടി അല്ലെങ്കിൽ ഒരു കാഴ്ചയായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു ചെടിയായിരിക്കാം, മൃഗങ്ങളായിരിക്കാം, എന്തൊക്കെ തന്നെയാണെങ്കിലും ഈ ഒരു സംഭവം നേച്ചർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത് ക്യാപ്ചർ ചെയ്യുക എന്നുള്ളത് വളരെയധികം കഴിവും അതേപോലെ തന്നെ ഒരു ചിരി എന്താണ് ആ ഒരു ടാലൻറ്റും കാര്യങ്ങളും ഒക്കെ വേണം. നമുക്ക് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവർക്കും സാധിക്കും, ബട്ട് ദെൻ ദേർ ആർ ലോട്ട് ഓഫ് ഫോട്ടോഗ്രാഫേഴ്സ് ഹു ആർ കംപ്ലീറ്റ്ലി ഇൻ ടു നേച്ചർ. അപ്പോൾ ഒരു ചെറിയ കാട്ടിലൊക്കെ പോയിട്ട് കംപ്ലീറ്റ് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട്. അത് ഒരു ടൈമിൽ ട്രെൻഡിങ്ങും ആയിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം June 15 വേൾഡ് ഫോട്ടോഗ്രാഫി നേച്ചർ ഫോട്ടോഗ്രാഫി ഡേ ആണെന്നുള്ള ആ ഒരു അപ്ഡേറ്റ് കൂടി നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദ വണ്ടർഫുൾ ആയിട്ടുള്ള മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്. ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. കേട്ട് കേട്ട്.

0: Joy Alucas 917 evenings presented by Joy Alucas world's favorite jeweler
1: powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine ruchi ariyam call 4000 1707
1: in association with
3: Doha Bank
1: make shopping more rewarding get a 500 Qatri riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card just spend 1 Qatri riyal to unlock up to 5% rewards apply before June 30th TNC apply
0: and
4: Marza Hypermarket be fresh be you visit your nearest store today
5: once again welcome back radio sonu 91.7 fm 917 evenings in the time aanu sandeep aanu kude join cheynathu june 15 nature photography day e pattittakke ingane samsarichu povumbo nammle nammade ullilulla talents porthu kondu varanayitte there is n number of possibilities endalum aa oru possibilities na add on cheyidukonde oru short film inde launch visheshangalilekkana ini nammal kadakkan povunnathu short film edaanu ariyanayitte yes facebook page lkke onnu vannamadi radio sonoda official page വന്നാൽ വിൽ ബി ഗോയിങ് ലൈവ് ദേർ ഒരു പോസ്റ്റർ ലോഞ്ച് സെറിമണിയാണ് ഇപ്പോ നടക്കാൻ പോകുന്ന ലൈവ് ആയിട്ട് സോ ഐ ബി ദയർ ഇൻഫാക്ട് ബാക്കിയുള്ള വിശേഷം ആ ഒരു ഷോർട്ട് ഫിലിമിന്റെ ബിഹൈൻഡ് ദ സീൻസ് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഒരു ടീം തന്നെ ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട് അവരുമായിട്ട് ഞാൻ എന്തായാലും തിരിച്ചെത്തുന്നതായിരിക്കും ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം

0: 91.7 FM.
1: Katos Happiness Frequency
0: Radio Sunu.
2: നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹലാ നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ More rewarding living. Terms and conditions apply.
4: Hi, this is Nadia.
5: Aayiram kannuma.
4: You're listening to Radio Sunno.
6: Radio Sunno.
4: Qatar's favorite radio station.

0: Enjoy Alukas 917 Evenings.
1: Presented by Joy Alukas, world's favorite jeweler.
2: Powered by
3: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfoon, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707.
4: In association with
5: Doha Bank.
4: Make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu MasterCard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
1: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
7: You're listening to Radio Shino. Radio Shino.
8: 91.7 FM.
9: Qatar's happiness frequency.
10: ഡെന്റൽ കെയറിന്റെ കാര്യത്തിൽ ഇനി സമയം നോക്കേണ്ട. നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ ഇപ്പോൾ 7 ദിവസവും 24 മണിക്കൂറും പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. വൈഡ് റേഞ്ച് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസുകൾ, അഡ്വാൻസ് ഡേ കെയർ, സർജറി സെന്റർ തുടങ്ങി നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ സീറിംഗ് റോഡ് ഇനി എപ്പോഴും നിങ്ങളുടെ ഡെന്റൽ കെയറിന് കൂടുതൽ കരുതൽ നൽകുന്നു.
11: അപ്പോയിന്റ്മെന്റുകൾക്കായി വിളിക്കൂ 4411133. ഒപ്പം ഡെന്റൽ കെയർ സേവനങ്ങൾ അസീസിയിലും മുന്തസിയിലും ലഭ്യമാണ്. നിങ്ങളുടെ ആരോഗ്യത്തിന് എല്ലായ്പ്പോഴും കൂടെയുണ്ട് നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
12: 2026 നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
13: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% വൺ ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
12: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
13: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
14: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
15: മലയാളത്തിലെ ബ്ലോക്ക് ബസ്റ്റർ സംവിധായകർ ഒന്നിക്കുന്ന ചിത്രം

0: മഞ്ഞമ്മൽ ബോയ്സ് സംവിധായകൻ ചിദംബരം സംവിധാനം ചെയ്ത് ആവേശത്തിന്റെ സംവിധായകൻ ജിത്തു മാധവൻ തിരക്കഥ എഴുതിയ ചിത്രം. ബാലൻ ഗണപതി, ചന്തു, സലീം കുമാർ ഉൾപ്പെടെയുള്ള താരനിരയുമായി ജൂൺ 19 മുതൽ ബാലൻ തിയേറ്ററുകളിലേക്ക്.
1: ടിക്കറ്റുകൾക്കായി കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സുനോ, ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാർസ് ഫിലിം. 917 ഈവനിംഗ്സ്.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.

0: Radio Suno.
1: Radio Suno.
0: 91.7 FM.
1: Radio Suno.
2: Qatar's happiness frequency.
1: Radio Suno.
3: അതെ, അക്കൗണ്ട് തുടങ്ങാൻ പറ്റിയ ബാങ്ക് ഏതാ?
4: ഡെഫിനറ്റ്ലി കൊമേഴ്സ്യൽ ബാങ്ക്. അതാകുമ്പോ അക്കൗണ്ട് തുടങ്ങുന്നതോടൊപ്പം ക്യാഷ് ഇങ്ങോട്ട് കിട്ടും, അതും മില്യൺ കണക്കിന്.
3: മില്യണോ?
4: അതെ, സിബി 2026 മില്യൺ റിയാൽസ് ഡ്രീം.
5: കൊമേഴ്സ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു സിബി 2026 മില്യൺ റിയാൽ ഡ്രീം. നേരാം ടോട്ടൽ 5 മില്യൺ ക്യാഷ് പ്രൈസ്, ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോ. നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. 9 മാസം കൃത്യമായി ശമ്പളം ക്രെഡിറ്റ് ആകുന്നുണ്ടെങ്കിൽ ഒരു കൂപ്പണും. മെഗാ ഡ്രോയിലേക്കുള്ള അവസരവും നിങ്ങളെ കാത്തിരിക്കുന്നു. നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ, ഒപ്പം സേവ് ചെയ്യൂ.
6: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
7: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
8: ആകെ സെഡാണ് മോനെ.
9: സംസമീന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
10: Let's play football.
2: Football Mania.
11: ഈ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ട്രിയോണ്ട എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഹോസ്റ്റ് കൺട്രീസിനെ പ്രതിനിധീകരിക്കുന്ന ട്രൈ അഥവാ 3 എന്നർത്ഥമാക്കുന്നു. സ്പാനിഷിൽ തിരമാല എന്നർത്ഥം വരുന്ന ഓണ്ട എന്നീ വാക്കുകൾ ചേർന്നാണ് ട്രിയോണ്ട എന്ന പേര് നൽകിയിരിക്കുന്നത്.
10: Let's play football.
2: Football Mania.
12: ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ അജീ വർഷ.
13: യു ആർ ലിസ്ണിംഗ് ടു
12: റേഡിയോ സുനോ 91.7.
14: Once again, welcome back. Radio Suno 91.7 FM, 917 Evenings in the time. Sandeep aanu kude join cheyyunnathu. Ee oru time il valare important aayittulla oru health update lekkaanu povunnathu. Njan hydrated aayittu vellam kudikkanam ennokke idakku parayarundu. But heat ഭയങ്കരമായിട്ട് കൂടി വരുന്ന ഈ ഒരു ടൈമിൽ, സമ്മർ ടൈമാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഹീറ്റ് സ്ട്രെസ്സും ഹീറ്റ് സ്ട്രോക്കൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എസ്പെഷ്യലി പുറത്ത് വർക്ക് ചെയ്യുന്നവർക്ക്, പുറത്ത് മീൻസ് ഔട്ട്സൈഡ്, നമ്മൾ ഇപ്പോൾ ഇഫ് യു ആർ ഇൻ ടു മാർക്കറ്റിംഗ് അല്ല എന്നുണ്ടെങ്കിൽ, പുറമേ വർക്ക് ചെയ്യുന്ന, ഓഫീസിലല്ല ഇരുന്ന് ജോലി ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യമുണ്ട്. 10-15 മിനിറ്റ്സ് വെള്ളം കർശനമായിട്ടും കുടിക്കാനായിട്ടും മറന്നുപോകരുത്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ORS ഭയങ്കര ഒരു നല്ല ഇതാണ്, എന്താണ്, ഒരു റെമഡിയാണ്. ബട്ട് ORS മാക്സിമം കുറച്ച് യൂസ് ചെയ്യാനായിട്ട്, നമ്മുടെ ബോഡിയിൽ ഇലക്ട്രോലൈറ്റ്സും അതേപോലെ തന്നെ ഭയങ്കരമായിട്ട് അയൻസൊക്കെ ലൂസ് ആകുമ്പോഴാണ് ORSന്റെ ആ ഒരു ആവശ്യം വരുന്നത്. അപ്പോൾ ORS, ഓറൽ റീഹൈഡ്രേഷൻ സൊല്യൂഷൻ, പല വർക്ക് സൈറ്റുകളിലും പല ഓഫീസുകളിലും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം ചെറുതായിട്ട്, നമ്മൾ ഒത്തിരി പേര് ഇതൊരു എനർജി ഡ്രിങ്കായിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താണ് ഒരു ജ്യൂസ് പോലെയൊക്കെ കുടിക്കുന്ന രീതിയിൽ ഒത്തിരി പേരത് യൂസ് ചെയ്യുന്നുണ്ട്. സോ കറക്റ്റായിട്ട് ORS എന്നുള്ളത് ഇറ്റ്സ് എ മെഡിസിൻ, നമ്മുടെ ബോഡിയിൽ കറക്റ്റായിട്ട് ഇലക്ട്രോലൈറ്റ്സ് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് കറക്റ്റായിട്ടുള്ള ആ ഒരു ഉപയോഗ രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ യൂസിങ് ORS, അത് മാക്സിമം ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസോടുകൂടി യൂസ് ചെയ്യാനായിട്ട് മറന്നു പോകരുത്. ആൻഡ് കോർ ടെമ്പറേച്ചർ, അതായത് കൂളായിട്ടുള്ള ടെമ്പറേച്ചറിൽ നിന്ന് പെട്ടെന്ന് ചൂട് ക്ലൈമറ്റിലേക്ക് ഇറങ്ങാനായിട്ടുള്ള സാധ്യതയും കൂടുതലാണ്. ഒരു പക്ഷേ ഓഫീസിലിരുന്നിട്ട് പെട്ടെന്ന് ഓഫീസ് ഒരു മീറ്റിങ്ങിനോ അല്ലെങ്കിൽ പുറത്ത് ക്ലയൻറ്റിനെ കാണാനൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങുമ്പോൾ ആ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് നമ്മുടെ ബോഡിയെ പെട്ടെന്നൊരു ജെർക്ക് ഉണ്ടാക്കും, വിച്ച് ക്യാൻ നെഗറ്റീവ്ലി എഫക്റ്റ് ആസ്. അപ്പോൾ ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് വരാണ്ടിരിക്കാനായിട്ട് ഒരു പക്ഷേ നമ്മളുടെ ബോഡി ഒന്ന് കൂൾ ഡൗൺ ചെയ്തിട്ട് ടേക്ക് ടൈം, കുറച്ച് സമയം എടുത്തതിന് ശേഷം മാത്രം ആ ഒരു സഡനായിട്ടുള്ള ടെമ്പറേച്ചർ ഡിപ്പും കാര്യങ്ങളും നമ്മുടെ ബോഡിക്ക് ആ ഒരു സ്ട്രെസ്സ് കൊടുക്കാണ്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ഒരിക്കൽ കൂടി പറയുന്നു, നമ്മൾ ആ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് ആൻഡ് ഓൾസോ ഒരു ഹാറ്റ്, ഇതൊക്കെ വളരെ എസൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഈവൻ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതും ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ടൈം പീരീഡിൽ ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷനൊക്കെ എത്തിക്കുമ്പോൾ എല്ലാവരും റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യും എന്ന പ്രതീക്ഷയിൽ ദ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ദീപാണ് കൂടെയുള്ളത്. ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: This is Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Spotify
1: and
0: Ghana.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: Joy Alukas 917 Evenings
6: presented by Joy Alukas, world's favorite jeweler.
7: Powered by
8: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood tudangi authentic Arabic cuisine de rizhi ariyam. Call 4000 1707.
9: In association with
10: Doha Bank,
9: make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum Credit Card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
6: And
11: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
12: Welcome back once again. Radio Sonar 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഈ ഒരു ടൈമിൽ ഞാൻ കുറച്ച് മുന്നേ ഓർമ്മിപ്പിച്ചിരുന്നു, വരുന്ന June 18th സൂക്ക് വാക്കേഫിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ. യെസ്, നമുക്ക് ഒരുപാട് വെറൈറ്റീസിലുള്ള മാംഗോസാണ് ആ ഒരു ഫെസ്റ്റിവലിൽ. 3rd എഡിഷനാണ് വരുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രത്യേകത, എക്സൈറ്റ്മെൻ്റ് ഒക്കെ തന്നെയുണ്ട്. ഡേറ്റും ടൈമും ഒക്കെ ഒന്ന് നോട്ട് ചെയ്തോളൂ. രാവിലെ നമുക്കറിയാം ചൂടാണ്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ എഫക്റ്റൊക്കെ തന്നെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഈവനിങ് സമയം 4 മണിക്ക് ശേഷം നമുക്ക് ഈ ഒരു ഗംഭീരമായിട്ടുള്ള ഇന്ത്യൻ മാംഗോ ഫെസ്റ്റിവൽ കാണാനായിട്ട് സാധിക്കും. കാണാൻ മാത്രമല്ല, ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് വെറൈറ്റിയിലുള്ള മാംഗോസ് തന്നെയാണുള്ളത്. മാങ്ങകൾ ഇഷ്ടമുള്ളവർക്ക്, അതായത് മാങ്ങ ഫാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദാ ഈ ഒരു ടൈം നമ്മുടെ സൂക്ക് വാക്കിഫിലേക്ക് June 18th പോയി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ ഭാഗമാകാനായിട്ട് മറക്കണ്ട. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് എന്താ പലഹാരങ്ങൾ, ഒരുപാട് സ്വീറ്റ്സ്, ഐസ്ക്രീം റിലേറ്റ് ചെയ്തിട്ട് കുൽഫീസ്, അങ്ങനെ മാംഗോ റിലേറ്റ് ചെയ്ത ഒരുപാട് സംഭവങ്ങളാണ് നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദിസ് ഇസ് ഖത്താർസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി 91.7 FM. സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചാലോ? കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരുക്കിയിരിക്കുന്നു CB 2026 മില്യൺ റിയാൽ ഡ്രീം. നേടാം അപ് ടു 5 മില്യൺ ക്യാഷ് പ്രൈസ്. ഒപ്പം എല്ലാ 3 മാസത്തിലും നിരവധി ക്യാഷ് പ്രൈസുകൾ. 9 മാസത്തിന് ശേഷം മെഗാ ഡ്രോയും 2 മില്യൺ റിയാൽസും.
1: നിങ്ങളുടെ കറന്റ് സേവിംഗ്സ് അല്ലെങ്കിൽ കോൾ അക്കൗണ്ട് ബാലൻസ് വർദ്ധിപ്പിക്കൂ. ഓരോ 10,000 റിയാൽ ബാലൻസ് ഗ്രോത്തിലും നേടാം ഒരു കൂപ്പൺ. ശമ്പളം 4,000 റിയാലോ അതിൽ കൂടുതലോ ആണോ? സാലറിയിൽ നിന്നും 50% ഫണ്ട് ഫുൾ മന്ത് സേവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾക്കും ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കാം.
0: നിങ്ങളുടെ സാലറി സിബിയിൽ റെഗുലർ ആയി ക്രെഡിറ്റ് ആകുന്നു എന്ന് ഉറപ്പാക്കൂ. ഒപ്പം സേവ് ചെയ്യൂ.
1: കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് cbq.qa.
2: ലോക ഫുട്ബോൾ വേദിയിൽ മിന്നിത്തിളങ്ങുന്ന സാന്നിധ്യമായി വീണ്ടും ഖത്തർ. 2026 വേൾഡ് കപ്പ് അമേരിക്ക, കാനഡ, മെക്സിക്കോ എന്നിവിടങ്ങളിൽ അലയൊളികൾ തീർക്കുമ്പോൾ ഖത്തർ ആരാധകരുടെ വസ്ത്രധാരണം ആഗോള ശ്രദ്ധ നേടുകയാണ്. ഹിവാരി എന്ന പേരിൽ ഒരുക്കിയിരിക്കുന്ന ഈ ആവേശം ഖത്തർ എന്ന രാജ്യത്തിന്റെ അതിസമ്പന്നമായ സാംസ്കാരിക പൈതൃകത്തെ വിളിച്ചോതുന്നു. കളം നിറയുന്ന ഖത്തർ ടീമിനും ഫുട്ബോൾ ആവേശം തീർക്കുന്ന ഓരോ ആരാധകർക്കും ഖത്തർ എന്ന രാജ്യത്തിന്റെയും ഒലിവ് സുനോ റേഡിയോ നെറ്റ്വർക്കിന്റെയും ആശംസകൾ.
3: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
4: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

0: വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഇവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഈ ഒരു ആർത്തി നമ്മൾ നേരെ പോകാൻ പോകുന്നത് കുറച്ചധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു അപ്ഡേറ്റിലേക്ക്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ടേസ്റ്റ് ഓഫ് ദി ആർ.
1: ടേസ്റ്റ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ
2: VMR പർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ.
0: ഐസ്ഡ് വേർഷൻ ആയിട്ടുള്ള ഒരുപാട് ലാറ്റീസും അതേപോലെ തന്നെ കോഫീസൊക്കെ നമ്മൾ ഏറ്റവും അധികം ട്രൈ ചെയ്ത് നോക്കുന്ന സമയമാണ്. ബട്ട് ഈ ഒരു പോയിന്റിൽ ആരോഗ്യപരമായിട്ട് ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യം പ്രൈം കൺസേൺ ആയിട്ട് വരുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഐസ്ഡ് വെർഷൻ ഡ്രിങ്ക്സ് ഏത് തന്നെയാണെങ്കിലും ലെറ്റ് ഇറ്റ് ബി കോഫി, ലെറ്റ് ഇറ്റ് ബി ഐസ് ടീ, ഇതൊക്കെ തന്നെ ഫ്ലേവേർഡ് ആയിട്ടുള്ള സംഭവങ്ങൾ മാക്സിമം ഈ ഒരു ടൈം ഒഴിവാക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം ഫുഡ് ഷുഗർ കണ്ടൻറ്റ് കൂടി ഈ ഒരു ഡ്രിങ്ക്സിലൊക്കെ തന്നെ ഉള്ളതുകൊണ്ട് ഇറ്റ് ക്യാൻ എഫക്റ്റ് അസ് ബാഡ് ആൻഡ് ഡീഹൈഡ്രേറ്റഡ് ആവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കോഫി ഒബ്വിയസ്ലി നമുക്കറിയാം ഇതിൻ്റെ അകത്ത് കഫീൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബോഡിയിലെ ആ ഒരു വെള്ളം അല്ലെങ്കിൽ ജലാംശമൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ഔട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് ഉള്ളതുകൊണ്ട് ഒരുപാട് രീതിയിൽ ഈ ഒരു ടൈമിൽ നമ്മൾ കുറച്ചൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത് നോർമൽ വെള്ളം കുടിക്കാനായിട്ടാണ്. ആൻഡ് അതിനൊരു എന്താണ് ഒരു ഒരു ചെറിയ റീപ്ലേസ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നമുക്ക് ഇൻഫ്യൂസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ കുക്കുംബർ അല്ലാന്നുണ്ടെങ്കിൽ മിൻറ്റ് ഒക്കെ ഇൻഫ്യൂസ് ചെയ്തിട്ട് ജിഞ്ചർ ഇതൊക്കെ തന്നെ ഇൻഫ്യൂസ് ചെയ്ത് ഒരു ഡ്രിങ്ക് നമുക്ക് ചെയ്തെടുക്കാം. വിച്ച് ഇസ് ഐഡിയലി ഷുഗർ കണ്ടൻറ്റ് ഒട്ടും തന്നെ ഇല്ലാണ്ട് ഒരു ചെറിയ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്കൊരു പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു ചൂട് സമയത്ത് ഒരു വലിയ റിലീഫ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ ടേസ്റ്റ് ഓഫ് ദി ആറിൽ ദാ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് മനസ്സിലേക്ക് ഒന്ന് സ്റ്റോറി ചെയ്യുക. വൈ? ബിക്കോസ് ഒത്തിരി ഒത്തിരി രീതിയിൽ നമുക്ക് ഈ ഒരു ടൈം ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ടേസ്റ്റ് ഓഫ് ദി ആറിൽ ഇന്ന് മാക്സിമം വാട്ടർ ആൻഡ് ഓൾസോ ഏറ്റവും അധികം നമ്മൾ റിലൈ ചെയ്യേണ്ടത് ഫ്ലേവേർഡ് ആയിട്ടുള്ള, അതും നാച്ചുറലി ഫ്ലേവേർഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കാനായിട്ടാണ്. ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ടേസ്റ്റ് ഓഫ് ദി അവറിൽ നിന്നും സന്ദീപാണ് കൂടെയുള്ളത് ഓൺ യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ടേസ്റ്റ് ഓഫ് ദി അവർ ബ്രോട്ട് യു ബൈ
2: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR BMR പർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884. ഡൈനിങ് സ്പേസുമായി BMR BMR പർവ വില്ലേജ്. സ്വാദിന്റെ നല്ല നിമിഷങ്ങൾ. കോൾ 6614884.

0: വചനങ്ങളിലൂടെ.
1: പർല നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം രാത്രിയിലുള്ള നമസ്കാരമാണ്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

Once again, welcome back. Radio Suno 91.7 FM. 917 Evenings in Time. Sandeep Anakku would join you in the... യെസ്, അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ട് ആസ്വദിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് രണ്ട് ബർത്ത്ഡേ വിഷ് ആൻഡ് ഓൾസോ വെഡിങ് ആനിവേഴ്സറി വിഷയൊക്കെ തന്നെ പെൻഡിങ് ആയിപ്പോയി ബ്രോ. എന്താ ആ ഒരു വിഷയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. വൈ? ബിക്കോസ് കുറച്ച് പേര് മറവിയായിരിക്കും. ഈ പറഞ്ഞ പോലെ തന്നെ വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് നമുക്ക് ആ ഒരു ബർത്ത്ഡേ വിഷ് തീർച്ചയായിട്ടും വിഷ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ റഫീഖിൻ്റെ ആ ഒരു ബർത്ത്ഡേ വിഷയിലേക്കാണ് ഞാൻ പോകുന്നത്. റഫീഖിന് ബർത്ത്ഡേ വിഷസ് അറിയിച്ചുകൊണ്ട് അൻഷാദ് ആൻഡ് ഓൾസോ മുജീബാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ദിവസം അളിയ നിനക്ക് നേരെയാണ് എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു വിഷസ് ദാ എത്തിക്കുകയാണ് ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ.

യെസ്, ആ ഒരു ബർത്ത്ഡേ വിഷ് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് മറ്റൊരു വിഷിലേക്ക് തന്നെയാണ് വീണ്ടും പോകുന്നത്. ആൻഡ് ദിസ് വിഷ് ഇസ് സംവാട്ട് സ്പെഷ്യൽ, ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് ആണ്. നാളെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ബട്ട് ദെൻ പ്രത്യേകിച്ച് ഒരു അഡ്വാൻസ് ആനിവേഴ്സറി വിഷസ് കൊടുക്കാൻ കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് പറഞ്ഞിട്ടാണ് അജ്മൽ മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് അജ്മലിൻ്റെ വൈഫിന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു വെഡിങ് ആനിവേഴ്സറി വിഷ് കൂടി രണ്ടുപേർക്കും നേരെയാണ്. ഹാപ്പി ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. വൈഫിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ.

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 14:58. ഇത് റേഡിയോ സോണോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഡോക്ടർ ഓൺ എയർ.
3: നസീം സർജിക്കൽ ആൻഡ് മെഡിക്കൽ സെന്റർ.
4: നമസ്കാരം, ഞാൻ ഡോക്ടർ ആബിദ്, ജനറൽ ഡെന്റിസ്റ്റ്, നസീം ഹെൽത്ത് കെയർ. മിക്കവാറും എല്ലാവർക്കും ഉള്ള സംശയമാണ് സ്കെയിലിംഗ് അഥവാ ഡെന്റൽ ക്ലീനിങ് മൂലം എനാമൽ നഷ്ടപ്പെടുമോ എന്നുള്ളത്. ഒരിക്കലും എനാമലിന്റെ യാതൊരു കേടുപാടും ഉണ്ടാകുന്നില്ല, മറിച്ച് പല്ലിന് ചുറ്റും മുണയ്ക്ക് താഴെയുള്ള അഴുക്കിനെ ഒഴിവാക്കി മുണാരോഗ്യം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. ഇനി അഴുക്കുണ്ടായിട്ടും ക്ലീനിങ് ചെയ്യാൻ വിമുഖത കാണിച്ചാൽ അഴുക്കിന് താഴെയുള്ള എല്ലും മുണയും നഷ്ടമായിക്കൊണ്ടിരിക്കും എന്നതാണ്. അവസാനം പല്ലിന് ഇളക്കം സംഭവിക്കുന്നതിലേക്കും പല്ല് നഷ്ടപ്പെടുന്നതിലേക്കും എത്തിപ്പെടും. താങ്ക് യു.
3: Naseem Surgical and Medical Center. Appointment kal kai vilikyu 444-111-1133.
5: Hi, this is Pearly Mani.
3: You're listening to
5: Radio Suno 91.7.

നിങ്ങൾക്കൊരു ഡെയിലി സർപ്രൈസ്. നിങ്ങളുടെ ഹല നമ്പർ റീചാർജ് ചെയ്യൂ, സൗജന്യ ഡേറ്റയോ മിനിറ്റുകളോ നേടാം ഒരിഡോ ആപ്പിലൂടെ. എക്സ്പീരിയൻസ് മോർ വിത്ത് ഒരിഡോ. 917 evenings.

വെൽക്കം ബാക്ക് വൺസ് അഗൈൻ റേഡിയോ സോണ 91.7 FM 917 ഈവനിങ്സ് ഇൻ്റെ ടൈം. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 26 മിനിറ്റും 26 സെക്കൻഡും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്, ഒരു ടെക് അപ്ഡേറ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോൺസ് കാര്യങ്ങളൊക്കെ തന്നെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അഡ്വാൻസ് ആസ് ഇൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൽ എല്ലാ ടെക്നോളജിയും, അത് സ്പെഷ്യലി AI ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള AI അപ്ഗ്രേഡ് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇൻഫർമേഷൻ. യെസ്, ആ ഒരു ഇൻഫർമേഷനിലേക്ക് വരുമ്പോൾ ആപ്പിൾ ദാ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഗ്രേഡ്, ഒരു ബിഗ് ടൈം അപ്ഗ്രേഡാണ് നടത്താൻ പോകുന്നത്. ബിഗ് AI അപ്ഗ്രേഡ് എന്ന് തന്നെയാണ് ആ ഒരു മാറ്റത്തെ വിളിക്കുന്നത്, അല്ലെങ്കിൽ ടേം ചെയ്തിരിക്കുന്നത്. ജെമിനിയും അതേപോലെ തന്നെ ഓപ്പൺ AI വിച്ച് ഇസ് ChatGPT, ഇതെല്ലാം തന്നെ സ്പോട്ട്ലൈറ്റിലേക്ക് എത്തുമ്പോൾ ഓൾമോസ്റ്റ് 15 വർഷത്തെ ആ ഒരു ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് സ്പോട്ട്ലൈറ്റിലാണ് ഒരു ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്നത്. ആൻഡ് ഈ ഒരു കാര്യം കഴിഞ്ഞ തിങ്കളാഴ്ച ആപ്പിൾ ആൻഡ് ആപ്പിൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽസ് ഒക്കെ തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നു വേർ സിരി AI ഒരു മേജർ റീവാംപ് ആണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ സിരി ഇസ് ഗോയിങ് ടു ചേഞ്ച് കംപ്ലീറ്റ്ലി. ഒരു ടെക്നിക്കൽ അപ്ഡേറ്റ് നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുമ്പോൾ ദാ മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ്.

0: ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ മോർ റിവാർഡിംഗ് ലിവിംഗ്. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Hi everyone, ഞാൻ രഞ്ജിനി ഹരിദാസ്.
5: You are listening to
4: Radio Suno 91.7.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Vodafone Shuf app.
1: മനം നിറയ്ക്കുന്ന ബിരിയാണിയും സ്പെഷ്യൽ ഡിന്നർ ഐറ്റംസും ഒപ്പം വിശാലമായ ഫാമിലി ഡൈനിങ് സ്പേസുമായി BMR പഴവ വില്ലേജ്.
2: ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്. ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ, 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
3: ഓഫർ വാലിഡ് അണ്ടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ്, ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ, more rewarding living. Terms and conditions apply.

Once again, welcome back. Radio Sonar 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ് 42 മിനിറ്റും 53 സെക്കൻഡും. അങ്ങനെ ഇന്നത്തെ ദിവസം ചെറുതായിട്ടൊന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി വരുന്നു. യെസ്, 917 ഈവനിങ്സിൽ നിന്നും ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ആരോഗ്യപരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ തന്നെ നമ്മളുടെ ലൈഫിൽ കൊണ്ടുവരേണ്ടത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ദേ എനിക്ക് വന്നതുപോലെ ചെറിയൊരു പണി വരാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ക്ലൈമറ്റൊക്കെ മാറുന്ന ആ ഒരു സാഹചര്യത്തിൽ ബ്രീത്തിങ് ഇഷ്യൂസ് അല്ലാന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ ഒക്കെ തന്നെ ഏറ്റവും അധികം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ്. ആ ഒരു കാര്യം കൂടി ഒരിക്കൽ കൂടെ പറഞ്ഞു പോകുമ്പോൾ, രാത്രി മാക്സിമം വെള്ളം കുടിച്ചിട്ട് കിടക്കാനായിട്ട് മറന്നു പോകരുത്. സോ ആ ഒരു അപ്ഡേറ്റ് കൂടി പറഞ്ഞുകൊണ്ട് ഞാനും ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. നാളെ ഒരുപാട് വിശേഷങ്ങളൊക്കെ ആയിട്ട് കേട്ടുമുട്ടാം. സീ യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ദ റെസ്പോൺസിബിൾ ജ്വല്ലർ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: കമേഴ്ഷ്യൽ ബാങ്ക്. വി ആർ സേവിംഗ് മോർ, ടേൺസ് ഡ്രീംസ് ഇൻടു റിയാലിറ്റി. കമേഴ്ഷ്യൽ ബാങ്ക്സ് 5 മില്യൺ റിയാൽസ് ഡ്രീം, ഡ്രീം ബിഗർ.
4: And Lulu hypermarkets, supermarkets and department stores where the world comes to shop.
5: Just feel like you're home.
6: Radio Suno 91.7.

0: Says. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Huawei App Gallery. ലുലുവിലെ ഓരോ ഷോപ്പിംഗും ഇനി വൻ ലാഭത്തോടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്യൂ. 500 ഖത്തർ റിയാലിന്റെ ലുലു ഷോപ്പിംഗ് വൗച്ചർ സ്വന്തമാക്കൂ. ഒപ്പം ഖത്തറിലുടനീളമുള്ള ലുലു സ്റ്റോറുകളിൽ നിന്ന് ഷോപ്പ് ചെയ്യുമ്പോഴെല്ലാം 5% വരെ ലുലു പോയിന്റ്സ് നേടുകയും ചെയ്യാം. ഔട്ട്സൈഡ് പെർച്ചേസിലും നിരവധി റിവാർഡ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. കാർഡ് ആക്ടീവ് ചെയ്യാനായി ലുലു സ്റ്റോറുകളിൽ നിന്നോ ഓൺലൈനായോ ജസ്റ്റ് ഒരു റിയാലിന് ഷോപ്പ് ചെയ്യൂ.
1: ഓഫർ വാലിഡ് അൺടിൽ 30th June 2026. ദോഹ ബാങ്ക് ലുലു മാസ്റ്റർ കാർഡ് പ്ലാറ്റിനം ക്രെഡിറ്റ് കാർഡ് ക്രാഫ്റ്റഡ് ഫോർ സ്മാർട്ടർ more rewarding living. Terms and conditions apply.
2: Ellarkku namaskaram, idu Sachin Warrior aanu.
3: Endi maatram penkile.
4: You are listening to Radio Suno
2: 91.7.

0: ഹായ്, ഞാൻ സലീം കൊടുത്തു.
1: You're listening to Radio Suno 91.7.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: ആക്ഷൻ
2: മോനെ ദിനേശ, അതിമോഹമാണ് അതിമോഹം.
1: ഹൊറർ, തനിക്ക് പോകാൻ അനുവാദമില്ല. ഓ ഡ്രാമ,
3: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
4: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
5: Malabar Gold and Diamonds, the responsible jeweler. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നുള്ള ഓരോ ജ്വല്ലറി പീസുകളും എത്തിക്കലി സോഴ്സ്ഡ് ആണ്. അതോടൊപ്പം മലബാർ പ്രോമിസ് നൽകുന്ന കംപ്ലീറ്റ് ട്രാൻസ്പെറൻസിയും.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Google Play Store and App Store. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
2: Listening to Radio Suno 91.7.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്, റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
2: Joy Alucas 917 evenings
3: presented by Joy Alucas, world's favorite jeweler.
4: Powered by
5: Khattarinde Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfoon, Madgut thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
6: In association with Doha Bank, make shopping more rewarding. Get a 500 Qatri Riyal Lulu voucher with your new Doha Bank Lulu Mastercard Platinum credit card. Just spend 1 Qatri Riyal to unlock up to 5% rewards. Apply before June 30th. TNC apply.
7: And Marza Hypermarket. Be fresh, be you. Visit your nearest store today.
8: Radio Suno 91.

പ്രിയമുള്ളവരെ, വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. വയലാർ ശരചന്ദ്രവർമ്മയാണ് ഞാൻ. തൊണ്ണൂറ്റി ഒന്ന് ദശാംശം 7 റേഡിയോസിന്. 91.7

जो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।